0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ജൂൺ മാസം 3 ബുധനാഴ്ച, കൊലവർഷം 1201, ഇടവമാസം 20 പൂരാടം നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വൈൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഇന്ന് മുതൽ 20 കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്താവും ഖേദിക്കുക. അതുകൊണ്ട് കെട്ടഴിച്ചു വിടുക, സുരക്ഷിതമായ തുറമുഖത്ത് നിന്ന് കപ്പൽ നീക്കുക. പലപ്പോഴും പരാജയപ്പെടുമോ എന്ന പേടി കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാറുണ്ട്. പക്ഷേ ഒടുവിൽ നമുക്ക് സങ്കടം തോന്നുക ആ പേടി കാരണം നമ്മൾ വേണ്ട എന്ന് വെച്ച അവസരങ്ങളെ ഓർത്തായിരിക്കും. അതുകൊണ്ട് പേടി മാറ്റിവെക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഇന്ന് തന്നെ യാത്ര തുടങ്ങാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. വളരെ അർത്ഥവത്തായ ഒരു തത്വമാണ്. നാം പലർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കൊടുക്കാറുമുണ്ട്. പലരിൽ നിന്നും സഹായം പറ്റുന്നുമുണ്ട്. പലപ്പോഴും നാം സഹായിക്കുന്നവരാകില്ല നമ്മെ സഹായിക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, സഹായം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സഹായങ്ങൾ ഒരു വേള നമ്മെ വിഷമിപ്പിക്കാറുണ്ടോ? ചെയ്ത സഹായങ്ങൾ ഓർത്ത് പിന്നീട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ സഹായം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും എല്ലാവർക്കും ഈ വക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സഹായം ചെയ്തോളൂ, നല്ല കാര്യം. പക്ഷേ അത് കഴിഞ്ഞാൽ മറക്കണം, മറന്നേ പറ്റൂ. പ്രതിഫലേച്ഛ ഇച്ഛിക്കാതെ സഹായം ചെയ്യാൻ സാധിക്കണം. ഒന്നുകിൽ ചെയ്ത സഹായങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ വേണ്ടി ആർക്കും ഒരു സഹായവും ചെയ്തു കൊടുക്കാതെ ഇരിക്കുക. ഇത് ജീവിതം പലവട്ടം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. എപ്പോഴും ആരെങ്കിലും ഓർക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ പലർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം കൊടുക്കും, കരുതൽ കൊടുക്കും. സ്വന്തം വിഷമങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ശ്രദ്ധിച്ച് ജീവിക്കും. പക്ഷേ സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ചെയ്തു കൊടുത്തത് പലരും ഓർമ്മിക്കുന്നില്ലെന്നുള്ള പരമാർത്ഥം. എന്നാൽ നമ്മളോ ആ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് തന്നെ പലരും ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ആലോചിച്ച് സഹായം ചെയ്യും. അത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ചില തിക്താനുഭവങ്ങൾ മറ

കാതുകളോടും കേൾക്കുന്ന കാതുകളോടും അറിയുന്ന മനസ്സുകളോടുമാകണം. ചേർത്ത് നിർത്തി ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഹൃദയശുദ്ധിയുള്ളവരോടാകണം നാം മനസ്സ് തുറക്കേണ്ടത്. അങ്ങനെയല്ലാത്തവരുടെ മുൻപിൽ മനസ്സ് തുറന്നാൽ അവർ വളരെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമായിരിക്കും അതിലെ ഓരോ വാക്കിനെയും വായിക്കുന്നത്. പലപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാം. ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ സ്നേഹിക്കാൻ ഒരാളെങ്കിലും വേണം, അല്ലെങ്കിൽ തനിച്ച് ജീവിച്ച് മടുക്കും. നമ്മെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴും നമ്മൾ മറ്റു പലരെയും തേടിപ്പോകും. അക്കരപ്പച്ച തേടി, പക്ഷേ ആഗ്രഹിക്കുന്ന സ്നേഹം പുറത്തുനിന്ന് ലഭിച്ചു എന്ന് വരികയില്ല. ഇവിടെയാണ് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹത്തിന്റെ വില. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ സ്നേഹിക്കുന്നവർ അവരാണല്ലോ. നമ്മൾ വല്ലാത്ത വിഷമാവസ്ഥയിൽ പെടുമ്പോൾ നിങ്ങൾ ഓക്കെയാണോ എന്ന് ചോദിക്കാൻ ഒരു വേള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെ പ്രതീക്ഷിക്കുന്നവരിൽ ഒരാൾ പോലും ഉണ്ടാവണമെന്നില്ല. ഏറ്റവും ഭീകരമായ അവസ്ഥയാണത്. ഒടുവിൽ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും കുറ്റം മുഴുവൻ സഹായം ചെയ്തു കൊടുക്കുന്ന ആളിന്റെ തലയിൽ വരുന്ന അവസ്ഥയാണ് പലപ്പോഴും പരിതാപകരം. പലപ്പോഴും അവരവരുടെ കുറ്റങ്ങൾ മറച്ചു പിടിക്കാനും സത്യം മറച്ചു പിടിക്കാനും അവരുടെ തെറ്റ് നമ്മുടെ തലയിൽ ഇടുന്നു എന്ന് മാത്രം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തോറ്റുപോകാതെ ഇരിക്കാൻ ആളുകളെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ട ഒരു കാര്യം. ഒന്നും പ്രവർത്തിക്കാതെ എല്ലാം നേടിയവർക്ക് അഹങ്കാരമുണ്ടാവും. തന്റെ കഠിനാധ്വാനവും ബുദ്ധിയും കൊണ്ട് എല്ലാം നേടിയെടുക്കുന്ന വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അതാകട്ടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന തത്വം. നമുക്ക് ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കാനുള്ള ഔദ്യോഗിക പദ്ധതി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചത് 1947 ജൂൺ 3-നാണ്. ഈ പദ്ധതി ജൂൺ 3 പ്ലാൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വിഭജനവും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യവും ഈ പ്രഖ്യാപനത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിച്ച വിഭജനത്തിന്റെ നിയമപരമായ തുടക്കമായിരുന്നു ഇത്. സൈക്കിളിന്റെ ലളിതവും പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നു. 2018 ഈ ദിനാചരണം ആരംഭിച്ചത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും സൈക്കിൾ യാത്രകൾ എത്രത്തോളം സഹായകരമാണെന്ന് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ സൈക്കിൾ ലൈനുകൾ സ്ഥാപിക്കുന്നതിനും സൈക്ലിംഗ് സംസ്കാരം വളർത്തുന്നതിനും ഈ ദിനം വലിയ പ്രചോദനമാണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ അമേരിക്കക്കാരനായി എഡ്വേർഡ് വൈറ്റ് മാറിയത് 1965 ജൂൺ 3-നാണ്. ജമിനി 4 ദൌത്യത്തിന്റെ ഭാഗമായി അദ്ദേഹം ഏകദേശം 23 മിനിറ്റോളം ബഹിരാകാശ വാഹനത്തിന് പുറത്ത് ചെലവഴിച്ചു. ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ വലിയൊരു ചുവടുവെപ്പായിരുന്നു ഇത്. മനുഷ്യർക്ക് ബഹിരാകാശ വാഹനത്തിന് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇത് തെളിയിച്ചു. പിൽക്കാലത്ത് ചന്ദ്രനിലേക്കുള്ള ദൌത്യങ്ങൾക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഈ പരീക്ഷണം അടിത്തറയിട്ടു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി. മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജന്മദിനമാണ് ഇന്ന്. ജി എന്ന രണ്ടക്ഷരത്തിൽ മലയാളികൾ ആദരവോടെ വിളിക്കുന്ന അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ആദ്യമായി മലയാള മണ്ണിലേക്ക് എത്തിച്ച പ്രതിഭയാണ്. 1965 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും ഒരുപോലെ സ്നേഹിച്ച കവിയായിരുന്നു അദ്ദേഹം. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കവിതയിലേക്ക് ആവാഹിച്ച അദ്ദേഹത്തിന്റെ ശൈലി പ്രതീകാത്മകത കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. വെറുമൊരു കവി എന്നതിലുപരി മികച്ച പണ്ഡിതനും പ്രഭാഷകനും അധ്യാപകനുമായിരുന്നു ജി. ഭാരതീയ സംസ്കാരത്തെയും പാശ്ചാത്യ സാഹിത്യത്തെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ അദ്ദേഹം ഒമർ ഖയാമിന്റെ വരികൾ വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതും ശ്രദ്ധേയമാണ്. വിശ്വദർശനം, സൂര്യകാന്തി, നിമേഷം തുടങ്ങിയ നിരവധി കൃതികളിലൂടെ മലയാള ഭാഷയുടെ കരുത്ത് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ജ്ഞാനപീഠത്തിന് പുറമെ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാജ്യസഭാ അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കവിതയെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും ഉള്ളിൽ ജി ശങ്കരക്കുറുപ്പ് എന്ന പേര് ഇന്നും മധുര നൊമ്പരമായി ഒരു ഓടക്കുഴൽ വിളി പോലെ അവശേഷിക്കുന്നു. ഇന്നലെ പെയ്ത മഴയിൽ എന്ന് തുടങ്ങുന്ന വരികൾ പോലെ കടന്നുപോയ കാലത്തിന്റെ സുഗന്ധം തന്റെ കവിതകളിലൂടെ അദ്ദേഹം നമുക്ക് നൽകി. മലയാളത്തിന്റെ ആ മഹാകവിക്ക് മുന്നിൽ ഇന്ന് നമുക്ക് ആദരപൂർവം പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
3: Info at 7.
4: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സുകൾ. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു. SC ST OEC വിഭാഗക്കാർക്ക് സൗജന്യ പഠനം. www.fcikerala.org ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയും അപേക്ഷിക്കാം. ഫീസ് SC ST വിഭാഗം 50 രൂപ, OBC OEC ജനറൽ വിഭാഗം 100 രൂപ. അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492225677. മലമ്പുഴ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക്. ബുക്കിംഗിന് 0491297383 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഇംഗ്ലീഷ് June 3 രാവിലെ 10, പൊളിറ്റിക്കൽ സയൻസ് സംസ്കൃതം വിഷയങ്ങളിൽ June 4 രാവിലെ 10, മലയാളം June 5 രാവിലെ 10, ഹിന്ദി June 6 രാവിലെ 10, ജേർണലിസം June 8 രാവിലെ 10 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത PhD നെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP തുടങ്ങുന്നതിന്റെ ഭാഗമായി ഡോക്ടർ നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി June 10 രാവിലെ 11 കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. മലമ്പുഴ ആശ്രമം സ്കൂളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ യോഗ്യത നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയം. പ്രവൃത്തി പരിചയം അഭിലാഷണീയം. ലൈബ്രേറിയൻ യോഗ്യത, ലൈബ്രറി സയൻസിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം. കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിലെ പ്രവൃത്തി പരിചയം അഭിലാഷണീയം. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ളവർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, തൊഴിൽ പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം June 5 രാവിലെ 11 മലമ്പുഴ ആശ്രമം സ്കൂളിൽ എത്തണം. ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനവും. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണവും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കേരള വോളണ്ടറി ഹെൽത്ത് സർവീസസ്, കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് LBS തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ്, പൈത്തൺ, +++, GST, ടാലി, മൊബൈൽ ടെക്നോളജി ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ഡേറ്റാ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നിവയാണ് കോഴ്സുകൾ. കോളേജ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി ശനിയാഴ്ചകളിൽ മാത്രം നടത്തുന്ന പ്രത്യേക ബാച്ചുകളിലേക്കും പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി www.lbscenter.kerala.gov.in സന്ദർശിക്കുക. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ സൈക്കോ സോഷ്യൽ സ്കൂൾ കൌൺസിലർ നിയമനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പരിശീലനം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത ഉദ്ഘാടനം ചെയ്തു. June 5 വരെയാണ് റെസിഡൻഷ്യൽ ട്രെയിനിംഗ് നടക്കുന്നത്. സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലേക്ക് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ വാഹനം ലഭ്യമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. 7 അല്ലെങ്കിൽ 9 സീറ്റുള്ള 4-ചക്രവാഹനമാണ് ആവശ്യം. 2020 ശേഷം രജിസ്റ്റർ ചെയ്താകണം. റീ രജിസ്ട്രേഷൻ അനുവദനീയമല്ല. കൊട്ടേഷൻ June 17 വൈകിട്ട് 3 സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. പാലക്കാട് കെൽട്രോണിൽ ഒരു വർഷത്തെ സൌജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രമാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്കാണ് അവസരം. അവസാന തീയതി June 20. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി KSRTC സ്റ്റാൻഡിന് സമീപം മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോ നോളജ് സെന്ററിൽ എത്തണം. ലക്കിടി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. അവസാന തീയതി June 12. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 99 96 67. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ പൊന്നാനി ഉപകേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ റെഗുലർ ബാച്ചിലേക്കുള്ള സിവിൽ സർവീസ് പരീക്ഷണത്തിന് അപേക്ഷ ക്ഷണിച്ചു. 50% സീറ്റുകൾ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് സൌജന്യം. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് പ്രവേശന പരീക്ഷ June 13 രാവിലെ 10 മുതൽ 12 വരെ നടക്കും. ഹോസ്റ്റൽ സൌകര്യം ലഭ്യമാണ്. ക്ലാസുകൾ June 15 തുടങ്ങും. കൂടുതൽ വിവരങ്ങൾക്ക് www.icsrponnani.org സന്ദർശിക്കുക. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിന്നും 2020 പ്രവേശനം നേടി കോഴ്സ് പൂർത്തിയാക്കി വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്ത വിദ്യാർത്ഥികൾ പേര്, അഡ്മിഷൻ നമ്പർ, വിഭാഗം, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൌണ്ട് നമ്പർ, IFSC ബ്രാഞ്ച്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും സഹിതം asection@gptcpalakkad.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. June 15 വിവരങ്ങൾ അറിയിക്കാത്ത പക്ഷം അവകാശപ്പെടാതെ ശേഷിക്കുന്ന കോഷൻ ഡെപ്പോസിറ്റ് തുക ഇനിയൊരു അറിയിപ്പ് കൂടാതെ തന്നെ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഭാരത സെൻസസ് 2027 ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിലെ എന്യൂമറേറ്റർമാർ, സൂപ്പർവൈസർമാർ എന്നിവർക്ക് June 3 മുതൽ 6 വരെ ഗവൺമെന്റ് മോയൻസ് മോഡൽ ഹൈസ്കൂൾ ഹാളിൽ പരിശീലനം നടത്തും. ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. 1 വർഷത്തേക്കാണ് നിയമനം. സോഷ്യൽ വർക്കർ യോഗ്യത MSW ബിരുദവും പ്രവൃത്തി പരിചയവും. നഴ്സ് തസ്തികയിലേക്ക് GNM കോഴ്സ് വിജയവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് 7-ാം ക്ലാസ് വിദ്യാഭ്യാസവും കായികക്ഷമതയും വേണം. അട്ടപ്പാടി താലൂക്കിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ സബ് കളക്ടറുടെ ചേംബറിൽ June 12 രാവിലെ 10 മുതൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം രാവിലെ 9:30 മുമ്പായി റിപ്പോർട്ട് ചെയ്യണം. PMGHS സ്കൂളിലെ പ്രവേശനോത്സവം സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനും ചിത്രകാരനുമായ ശ്രീ നാരായണൻകുട്ടി കുട്ടികൾക്കായി ചിത്രപ്രദർശനവും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC +2 പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഗർ .gov.in.
0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട്

0: സമയത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ. എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
6: അതെ, എത്ര വയസ്സായി നിങ്ങൾക്ക്? 20, 30, 40, 50 ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോഴേ, ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ അല്ലേ എന്ന് ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും, ഓ ഇതൊക്കെ നിർത്ത്, ഇതൊക്കെ പണ്ടേ കേട്ടും അടുത്ത കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം. സത്യല്ലേ, ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ വരികൾ അങ്ങ് ചീഞ്ഞു. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നും. പക്ഷേ അടുത്ത സെക്കൻഡിൽ ആരെങ്കിലും വന്ന് നിനക്കിതുവരെ പണിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്പറുകൾ വന്ന് നെഞ്ചത്ത് കുത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ പറയുന്ന തള്ളൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട്, പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവാണ്. എടോ ഒരു കാര്യം പറയട്ടെ, പ്രായം എന്ന് പറഞ്ഞാലേ കലണ്ടറിലെ ആ ഒറ്റ നമ്പർ മാത്രമല്ല. ഈ ഏജ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്, അത് കേട്ടിട്ടുണ്ടോ? അറിയാമോ? അത് ഫുൾ ഓൺ പവറില്, ഫുൾ ഓൺ വോളിയത്തില് നിങ്ങൾ കേട്ടോളൂ ഇന്നത്തെ എഴുത്തോലയിൽ. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു നല്ല പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. കേട്ടുകൊണ്ടേ ഇരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ പ്രായത്തിന്റെ കാര്യം പറയുമ്പോ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജ് ഉണ്ട്. നമ്മുടെ ഭൂമി സൂര്യന് 27 വട്ടം വലം വെച്ചു. അങ്ങനെ പറയുമ്പോ അതിലെന്താ നമുക്ക് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ, ഈ 27 എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായിരിക്കും. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അതിന് മനുഷ്യൻ കൊടുത്ത പേരാണ് വർഷം എന്നുള്ളത്. 27 വയസ്സുള്ള ഒരാള് ജനിച്ച ശേഷം ഭൂമി 27 വട്ടം കറങ്ങി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന കരിയറോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ വിജയങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ഭൂമി എത്ര പ്രാവശ്യം സൂര്യനെ വലം വെച്ചു, അതാണല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടിക്കൂടി വരുന്നത്. 40 വയസ്സിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 40 വട്ടം ഭൂമി സൂര്യനെ വലം വെച്ചു എന്നുള്ളതാണ് ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ ചുറ്റിയ കണക്ക് നോക്കിയിട്ട് എൻ്റെ ലൈഫ് തീർന്നേ, ഞാൻ 40 വയസ്സെത്തി, 50 വയസ്സെത്തി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആ പരിപാടി അങ്ങോട്ട് ഓഫ് ചെയ്യുക. അത് വെറും ഒരു കോസ്മിക് കണക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ കാര്യം എന്താണോ, നമ്മുടെ ആക്ച്വൽ ഏജ് ആണ്. കലണ്ടറിലെ പ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സെൽസും ഓർഗൻസും നമ്മുടെ ഒരു ശാരീരിക അവസ്ഥയും നമ്മളുടെ പ്രവർത്തനക്ഷമതയൊക്കെ അളക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ഓരോരുത്തരുടെയും ജനറ്റിക്സും ലൈഫ് സ്റ്റൈലുമാണ്. ചില 22 വയസ്സുള്ള ആളുകൾ, 22 എന്ന് പറയുന്ന ആ ഒരു യങ് ഏജിൽ, ഒരു ഉന്മേഷവും ഇല്ലാതെ സ്വന്തം ശരീരത്തെ കെയർ ചെയ്യാതെ എപ്പോഴും ക്ഷീണിച്ച് 22 ഇയേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുമായിട്ട് ഇടപെടുമ്പോൾ തോന്നുന്നു ഒരു 50 വയസ്സ് ആയിട്ടുള്ള ആളുകളെ പോലെ നടക്കുന്നത്. എന്നാൽ 50-ാമത്തെ വയസ്സിലും മാരത്തൺ ഓടുന്ന, സ്റ്റേജിൽ തകർത്ത് മറിയുന്ന, ഡാൻസ് ചെയ്യുന്ന, വളരെ വൈബായിട്ട് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോകുന്ന ഒരു ആള്, ആളുടെ പ്രായം എന്ന് പറയുന്നത്, ആളുടെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ 25 ആയിരിക്കും. 50 വയസ്സെന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജും ആയിരിക്കും. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ നമുക്ക് കൊടുക്കുന്ന നല്ല ആഹാരം, നല്ല ഉറക്കം, ആഴ്ചയിൽ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്, ഇത്ര മാത്രം മതി നമ്മുടെ ശരീരത്തെ എപ്പോഴും യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ. അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നത് പക്കാ നമ്പറാണ്. ഈ 20 വയസ്സുകാരൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടാനും അവരെക്കാൾ നന്നായിട്ട് ശ്വാസം എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് സൂപ്പറാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊരു ക്ഷേത്രമായി, യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ക്ഷേത്രമായി കണ്ട് അതിനെ പവർഫുള്ളായിട്ട് നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഒരു ഏജിലും നിങ്ങൾക്ക് യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ് അല്ല, ബയോളജിക്കൽ ഏജ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ക്രൊണോളജിക്കൽ ഏജ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ബയോളജിക്കൽ ഏജും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മെന്റൽ ഏജ് ഉണ്ട്. അതായത് ഓരോ മനുഷ്യരുടെയും ചിന്തകളും ഓരോ മനുഷ്യരുടെയും മനോഭാവമാണ്. ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ നമ്മളോട് വന്ന് പറയും, നിനക്കിപ്പോ 27-28 വയസ്സായില്ലേ, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ, ഇനിയിപ്പോ എന്ത് സ്വപ്നം കാണാനാ, എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടെ, ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങ് സെറ്റാവ്, ഇങ്ങനെയൊക്കെ പറയും. അവരോടൊക്കെ തിരിച്ചു പറയേണ്ട ഒരു ഒറ്റ കാര്യമാണ്, അവര് നോക്കുമ്പോ കലണ്ടറിലെ പ്രായം ഓരോ വർഷം കഴിയുമ്പോഴും മാറുന്ന പ്രായം 27 ആണ്. അങ്ങനെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിനിപ്പോഴും 18 ചോരത്തിളപ്പും കൗതുകവും ഒക്കെ ഉണ്ടെങ്കിൽ, തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ആ മെന്റൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും യങ് ആൻഡ് പവർഫുൾ ആയിരിക്കും എന്നുള്ളത്. ഒരാളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ പ്രായത്തിന്റെ ബോർഡ് വെക്കാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത്. ഈ പറഞ്ഞ ബയോളജിക്കൽ ഏജും അതുപോലെ മെന്റൽ ഏജുമാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഏജിന്റെ ഒരു ബോർഡ് വെക്കാൻ അല്ലെങ്കിൽ ഒരു ബാരിയർ വെക്കാൻ ആരെയും അനുവദിക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു കാര്യം പഠിക്കണം എന്ന് തോന്നുന്നത് 60-ാമത്തെ വയസ്സിലാണെങ്കിലും, ആ കാര്യം പഠിക്കണം കൗതുകം എന്നുള്ളൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, തോറ്റുപോകുമെന്ന പേടി വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊരു പേടി വേണ്ട, വീണാലും നമ്മൾ എഴുന്നേൽക്കും. കാരണം നമുക്ക് ആ നമ്മുടെ ഉള്ളിൽ ആ സംഭവം ഉണ്ട്, ആ ഒരു ഫയർ ഉണ്ട്, പുതിയത് ചെയ്യണം, പുതിയ കാര്യം പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ബയോളജിക്കൽ ഏജ് വെച്ച് ശരീരത്തെ ട്യൂൺ ചെയ്തെടുത്ത്, ആ മെന്റൽ ഏജ് വെച്ച് മനസ്സിനെ എപ്പോഴും ആ കുട്ടികളുടെ എനർജിയിൽ, ഒരു 8-ാം ക്ലാസ്സുകാരന്റെ എനർജിയോടെ നിലനിർത്തി, ബാക്കി കലണ്ടറിലെ നമ്പറാണ്, അതിനെ അങ്ങ് വിടണം, അതങ്ങ് പോട്ടടോ എന്ന് വെക്കണം. അപ്പോ ഇതൊക്കെയാണ് ഏജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശ കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: എന്തോ ജൂൺ മാസത്തോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ജൂൺ മാസത്തിന് ഒരു പ്രത്യേക ശാന്തതയാണ്, പെയ്യുന്ന മഴയ്ക്ക് പോലും ശാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ മഴയൊക്കെ ഇച്ചിരിയൊക്കെ പ്രശ്നക്കാരനാണ്, ഇച്ചിരിയൊക്കെ ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ അങ്ങ് തകർത്ത് പെയ്യുന്ന മഴയാണ്. പക്ഷേ ജൂൺ മാസത്തിലെ മഴ എന്ന് പറയുന്നത് മഴ പെയ്യുന്നതേ അറിയില്ല. ഇങ്ങനെ മഴയുടെ താളം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും, മഴയുടെ സൗന്ദര്യം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ജൂൺ മാസത്തെ ഓരോ പുലരിയും എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ് എനിക്ക് തരുക. എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മാസം കൂടിയാണ് ജൂൺ മാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാതോരം ഞാൻ എത്തിയിട്ട്, എൻ്റെ ശബ്ദം എത്തിയിട്ട് ഓരോ വർഷങ്ങൾ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂൺ മാസം. അപ്പോൾ ഇന്ന് ഈ ഒരു ജൂൺ മാസ പുലരി എന്ന് പറയുന്നത് ഞാനിവിടെ എത്തിയിട്ട് ഏറെക്കുറെ 10 വർഷങ്ങളാകുന്നു, ഒരു ദശകം പൂർത്തിയാക്കുന്ന ഒരു മാസം കൂടിയാണ്. ഇന്നലെ ആയിരുന്നു ആ ദിവസം, പക്ഷെ എനിക്ക് ഇന്നലെ പറയാൻ പറ്റിയില്ല. അതാ ഇപ്പോൾ ഈ ജൂൺ മാസം 3-ാം തീയതി, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ പിന്നെ ഞാൻ ആരോട് പറയാനാണ് ഈ ഒരു കാര്യം, അല്ലേ? ഏറെക്കുറെ 10 വർഷങ്ങൾ, നീണ്ട 10 വർഷങ്ങളായി ഞാൻ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളിൽ, നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പാർട്ടായിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞാൻ കൂടെയുണ്ട് എന്നൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ അഹല്യ വിശ്വാസം ആരംഭിക്കുകയാണ്. കൂടെയുണ്ട് ഞാൻ സുനിൽ. സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 ഇത് അഹല്യ വിശ്വസനുള്ള ടൈമാണ്. അങ്ങനെ വൈകിയാണെങ്കിലും, ഒരു കുറച്ച് ദിവസം വൈകിയാണെങ്കിലും മഴയെത്തി, നമ്മുടെ പാലക്കാട് മഴയെത്തി. രാവിലെ മഴയൊക്കെ കൊണ്ടിട്ടാണ്, മഴയൊക്കെ നനഞ്ഞിട്ടാണ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് മഴക്കാലം ആയിരിക്കും, അല്ലേ? നല്ല തണുപ്പുള്ള സമയമൊക്കെ ആയിരിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വളരെ കെയർഫുൾ ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിശ്വസം ആരംഭിക്കാം. അപ്പോൾ 2016 ഒരു ജൂൺ മാസത്തിൽ ഇതുപോലെ നന്ദയായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. നന്ദയോടൊപ്പമാണ് ഞാൻ ആദ്യത്തെ അഹല്യ വിശ്വസ് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങിയ പ്രയാണം പിന്നെ എത്രയോ ആയിരക്കണക്കിന് അഹല്യ വിശ്വസുമായിട്ട് നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ 10 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് പേരെ ഇതുപോലെ അഹല്യ വിശ്വസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, പരിചയപ്പെടുത്താനായിട്ട്, പല പുതിയ പുതിയ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ഭാഗ്യം കൂടെ എനിക്കിതാ ഇന്ന് ലഭിക്കുന്നു. മറ്റൊന്നുമല്ല, ഇനി അഹല്യ FM 90.4 ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ ഒരു പുതിയ ശബ്ദം കൂടെ ജോയിൻ ചെയ്യാണ്. ആ ഒരു ശബ്ദത്തെ പരിചയപ്പെടുത്താനുള്ള സമയമാണ് ഇത്. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം, വെൽക്കം ഹീറ.
1: ഓ, താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്ക് സുനിൽ തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാനും ഈ മഴ എന്ന് പറയുന്ന സാധനം, നമുക്ക് സ്കൂളിലൊക്കെ June 1 പോകുന്ന ആ ഒരു ഫീലിലാണ് ഞാൻ ആക്ച്വലി ഇന്ന് June 3 ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വന്നത്. കാരണം ഫുൾ മഴയാണ്, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇച്ചിരിയൊക്കെ നനഞ്ഞ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നൊരു ദിവസമാണ് ഇന്ന് ആക്ച്വലി. അപ്പോൾ കുറച്ച് മഴ ഉണ്ടെങ്കിലും ഐ ഫെൽറ്റ് ഗുഡ് ആൻഡ് എക്സൈറ്റഡ്. കാരണം പുതിയതായിട്ട് നമ്മളൊരു ഒരു ഷോയിൽ എൻ്റെ ശബ്ദം പാലക്കാടുള്ള ആൾക്കാർ കേൾക്കാൻ പോകുന്നു എന്ന് പറയുന്ന സന്തോഷമായിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി ഇൻട്രൊഡക്ഷൻ.
0: പാലക്കാട് എങ്ങനെയുണ്ട്? പാലക്കാട് വന്നിട്ട് എങ്ങനെയുണ്ട്?
1: പാലക്കാട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എന്തായാലും ഞാൻ പാലക്കാട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എൻജോയ്
0: ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, പാലക്കാടിന്റെ കാറ്റിന് ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ടെന്ന് ഏതൊക്കെയോ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും അഹല്യ വിശ്വസ് എന്ന് പറയുന്നത് നമ്മുടെ മോർണിംഗ് പ്രോഗ്രാം ഒക്കെയാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ലിസണേഴ്സ്, ഇനി ഹീറയും ഉണ്ടാവും നമ്മുടെ കൂടെ. നല്ല എന്താ പറയുക, നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ്. കുറെ കുറെ പുതിയ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഈ ഒരു യാത്രയിൽ ഹീറയും ഇനി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും വിശേഷങ്ങളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 8281509000 ആണ്. 82-81-50-90-00 ആണ് നമ്പർ. അപ്പോൾ സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. അപ്പോൾ നമ്മൾ ഇന്ന് ഹീറ സംസാരിക്കാനായിട്ട് പോകുന്ന ഒരു കുഞ്ഞു വിഷയമാണ്. വിഷയം മഴയൊക്കെ ആണല്ലോ, മഴ പെയ്തതിന്റെ സന്തോഷത്തിലാണല്ലോ. അപ്പോ രാവിലെ ഇങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് മഴയാണ്, മഴയത്താണ് ഇറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ അമ്മ പറഞ്ഞു, ശ്രദ്ധിച്ചു പോണേ, പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി, നോക്കി പോണേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് അങ്ങനെയാണ്, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എല്ലാരും ഒരു കരുതൽ, ഒരു പ്രത്യേക കരുതൽ എല്ലാരോടും പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഹീരയ്ക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? മഴ ആയിക്കഴിഞ്ഞാൽ ഹീര ആരോടെങ്കിലും പറയുന്ന കാര്യമുണ്ടോ?
1: ഒബ്വിയസ്ലി, ഇപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും വണ്ടിയിൽ അങ്ങ് ഭയങ്കര സ്പീഡ് പോകുന്ന ആൾക്കാരാ. അപ്പൊ ഞാൻ എപ്പോഴും പറയും സ്പീഡ് കുറയ്ക്കോ, സ്പീഡ് കുറയ്ക്കോ. ഞാൻ എപ്പോഴും പറയും നമ്മള് സ്കിഡ് ആവാനുള്ള ചാൻസസ് ഒന്നും നമ്മള് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പതുക്കെ പോവാനാണ് ഞാൻ
0: എപ്പോഴും പറയാറല്ലേ. അപ്പോ ഇതാണ് ഞാൻ നമ്മൾ ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നത് ഈ മഴക്കാലത്ത് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ എന്ന ആ ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് പറയുക? അത് പല പല കാര്യങ്ങളുണ്ട്. മഴ നനയരുത്, പനി പിടിക്കും, പിന്നെ വീട്ടിലൊക്കെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നടക്കണം, സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അല്ലെ.
1: ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചെറിയ അഡ്വൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചു പറയാം. എനിക്കറിയാം ഒരുപാട് കോൾസ് ഒക്കെ വരുന്നതാണ്, ഞാൻ നോക്കട്ടെ ഇനി എന്നോടുള്ള സ്നേഹമൊക്കെ എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ.
0: പാലക്കാട്ടുകാര് പൊതുവെ സ്നേഹമുള്ള ആൾക്കാരാണ്.
1: ആ ശരിയാട്ടോ, ഞാൻ വന്ന ദിവസം വഴിയൊക്കെ ചോദിച്ചപ്പോ വണ്ടിയൊക്കെ നിർത്തി പാവം ചേട്ടന്മാരൊക്കെ മോളെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി വഴി പഠിപ്പിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ ആ സ്നേഹം കുറച്ചൊക്കെ ഞാൻ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
0: ഇനി ആ സ്നേഹം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: ഐ ആം എക്സൈറ്റഡ്.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ എന്തായാലും ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ, നമ്മൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്കായിട്ട് ഇങ്ങനെ വരുന്നു. ഒരു തമിഴ് ട്രാക്കാണ്, മഴയൊക്കെ ആയതുകൊണ്ട് മഴ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തമിഴ് പാട്ട് കൂടെയാണ്. നമുക്ക് എൻജോയ് ചെയ്യാം അഹല്യ വിശ്വസിലൂടെ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആവുമ്പോ കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. ഞാൻ ഹീരയാണ് കൂടെ, എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ആരാ?
6: സുനിലാണ്.
5: ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നൊരു കോളർ ഉണ്ടല്ലേ സുനിൽ.
6: അതെ, ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
7: ഹലോ സുനില, ഞാൻ അപ്പപ്പുഴ മാധവർണ്ണാണ്.
6: മാധവൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
5: മാധവൻ ചേട്ടാ, ഒരാളും കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
7: ഒരാളും കൂടി ഞാൻ പുതിയ പറയാൻ വേണ്ടി വരികയാണ്. ഹീര എന്ന സാറിനെ പുതിയ ആദ്യം ഒരു സ്വാഗതം ചെയ്യുന്നു ഞാൻ.
5: ഓ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തുണ്ട് വിശേഷം?
7: നല്ല വിശേഷം. എന്റെ പേരെ കൂട്ടിന്റെ പറഞ്ഞാളാണ്.
5: എന്താ പേരെക്കുട്ടിയുടെ? വസിഷ്ഠൻ. എന്റെ അമ്മയെ നല്ല കനമുള്ള പേരാണല്ലോ.
7: അതെ അതെ, അങ്ങനെയാണ് മകൻ എത്തിയിരിക്കുന്നത്. മകൻ വരുമ്പോൾ
5: അപ്പൊ വിളിക്കാതെ വേറെ വഴിയില്ല അല്ലേ?
7: അതെ അതെ.
5: ഓക്കെ,
6: എത്രാമത്തെ പിറന്നാളാണ്?
7: നാലാമത്തെ
6: ബർത്ത്ഡേ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പിറന്നാൾ ആശംസകൾ അറിയിക്കാം കേട്ടോ.
7: ഒരായിരം പിറന്നാൾ ആശംസകൾ എന്റെ പേരക്കുട്ടിക്ക് ആയിരുന്നു. ആയുസാരോ കവിത്തോടെ എന്ന് ഇരിക്കട്ടെ എന്ന് ഈ സെന്നോട് പ്രാർത്ഥിക്കാം.
6: ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ മഴയെ കുറിച്ചൊന്നും പറയാനില്ല.
7: കുട്ടിക്കും പറഞ്ഞാളില് സുനിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ മകന്റെ കുട്ടിക്കും സുനിലാണ് ഇപ്പൊ
5: വന്നിട്ടുണ്ട്. അപ്പൊ മഴയായിട്ട് പേരക്കുട്ടികളോട് എന്താ പറയാ? ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം എന്താ?
7: ശ്രദ്ധിക്കുമ്പോഴേ മഴയത്ത് കളിക്കണ്ട പറയാണ്.
5: അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? പിള്ളേര് കുറച്ചൊക്കെ മഴയത്ത് കളിക്കണ്ടേ?
7: കളിക്കാം. ആ വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ്.
6: മഴ മഴ ഉള്ള ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ?
7: അതെ, മഴ ഉള്ള ഒരുപാട് ഇഷ്ടമാണ്.
6: ഓക്കെ, അപ്പൊ ഒരുപാട് കളിക്കരുതെന്ന് പറഞ്ഞാ മതി.
7: 4-5 പ്രാവശ്യം കുളിച്ചു.
6: ഓക്കെ, അപ്പൊ താങ്ക് യു മാധവൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം, ഞാൻ ആശംസ അറിയിക്കാവേ.
7: അപ്പൊ പുതിയ വന്ന ഹീരയ്ക്ക് ഒരു ആശംസകൾ നേരുന്നു.
6: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. മാധവൻ ചേട്ടന്റെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. വസിഷ്ഠ അല്ലെ? വസിഷ്ഠൻ എല്ലാവിധ പിറന്നാൾ ആശംസകളും അങ്ങ് നേരെയാണ്. ഹാപ്പി ബർത്ത്ഡേ. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ. ഞാൻ ഷക്കീല ചേച്ചിയാണ്.
6: ഗുഡ് മോർണിംഗ്
5: ഷക്കീല ചേച്ചി. ഒരാളും കൂടെ ഉണ്ട്.
8: അതെ, ഹീര. ഹീര. എനിക്ക്
5: പേര് പഠിച്ചു.
8: അതെ, നല്ല രസമുണ്ട്.

0: നല്ല വോയിസ് ഉണ്ട്, നല്ല എനർജിയാണ്.
1: താങ്ക് യു സോ മച്ച്. എവിടെയാണ്?
0: ഞാൻ ഇവിടെ കഞ്ചിക്കോടാണ്.
1: കഞ്ചിക്കോട്? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ.
0: ഞങ്ങള് ഈ റേഡിയോ ആയിട്ട് കൂട്ടുകൂട്ടിട്ട് കുറെ വർഷമായില്ലേ,
1: അപ്പൊ പിന്നെ
0: അവിടെ വരുന്നവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെയാണ്.
1: സോ സ്വീറ്റ്. താങ്ക് യു. പിന്നെന്താ പരിപാടി രാവിലെ?
0: പരിപാടി ഇതാ, രാവിലെ കടല കറി ആയിക്കൊണ്ടിരിക്കുന്നു, പുട്ടും ഉണ്ടാക്കാൻ പോവാണ്.
1: ഓക്കേ. മഴ ഉണ്ടോ അവിടെ?
0: ആ മഴ ഉണ്ട്. മഴ പിന്നെ നേരത്തെ തുടങ്ങിയല്ലോ, ഇപ്പൊ ഇല്ല. കുറച്ച് നിന്നിട്ടുണ്ട്.
1: ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഒരു നല്ല അടിപൊളി ദിവസം ആവട്ടെ കേട്ടോ.
2: അപ്പൊ മഴയത്ത് ഒന്നേ പറയാനുള്ളൂ എനിക്ക്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ ഒരു കാര്യം?
0: പറയാന്ന് പറഞ്ഞാൽ, പുറത്ത് പോകുമ്പോ ഹെൽമെറ്റ് എടുക്കുമ്പോഴും കോട്ട് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ പറയാം, അതിന്റെ ഉള്ളിൽ വല്ലതും കയറി കിടക്കുന്നുണ്ടോ നോക്ക്.
1: മഴയത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ഒക്കെ വരും അല്ലേ?
0: അതെ അതെ. പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോ ശ്രദ്ധിക്കാൻ പറയും,
2: അത്രേ ഉള്ളൂ.
0: അപ്പൊ സുനിലിന് ഒരു സ്പെഷ്യൽ ആശംസ, ഞങ്ങളുടെ കൂടെ ഇനിയും ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ പോകില്ല എന്തായാലും.
1: കണ്ടോ കോൺഫിഡൻസ് ഉണ്ടോ സുനിൽ? എനിക്ക് വയ്യ.
0: അതെ അതെ.
2: ഓക്കെ. അപ്പൊ താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ.
0: വീണ്ടും
2: വിളിക്കാം. വിളിച്ചത് ഷക്കീല ചേച്ചിയായിരുന്നു. ഷക്കീല ചേച്ചി പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം. മഴക്കാലമാണ്, ഈ പാമ്പൊക്കെ ഇങ്ങനെ ഹെൽമെറ്റിലൊക്കെ കയറി കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ന് എടുക്കുന്ന സമയത്ത് അതിനകത്ത് വല്ലതും ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെ. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
3: ഹലോ. എന്റെ പ്രിയപ്പെട്ട സുനിൽജിക്കും പുതിയ ക്ഷേത്രം വീരാവറുകൾക്കും സ്നേഹത്തോടുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ കൊഴിഞ്ഞാമ്പാറിൽ നിന്ന് സ്വന്തം സൈഫുദ്ദീൻ ചേട്ടൻ.
1: ഓക്കേ. സൈഫുദ്ദീൻ ചേട്ടൻ കുറച്ച് തമിഴൊക്കെ പറയുന്നുണ്ടല്ലോ.
3: കേക്കാറുണ്ടോ?
1: അല്ല, ഞാൻ ഇപ്പൊ പറയുമ്പോ അവർക്കും അതെല്ലാം തമിഴിൽ തന്നെ വരും. ഓക്കേ. അപ്പൊ എവിടെ ഇരിക്കീങ്ക നിങ്ങ? പറഞ്ഞ തമിഴിൽ പറഞ്ഞ എന്നാ നോക്കട്ടെ.
3: ഓ സുഖമാ, സൗഖ്യമാ ഇരിക്കുന്നു മാഡം.
1: ഇപ്പൊ വരുന്നു പാരുങ്ക. ശരി. അപ്പൊ നിങ്ങളുടെ വീട് എവിടെയാ?
3: എന്റെ വീട് കൊഴിഞ്ഞാമ്പാറ.
1: ഓക്കേ. അപ്പൊ നിങ്ങക്ക് തമിഴ് എങ്ങനെ വന്നു?
3: തമിഴാണ് പഠിച്ചത്, തമിഴാണ്. ഒന്നു ടു എട്ടാം ക്ലാസ് വരെ.
1: അപ്പൊ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല?
3: അറിയാം, കുറച്ച് കുറച്ച് അറിയാം.
1: ഓക്കെ. അപ്പൊ രണ്ടും അറിയാം അല്ലേ?
3: രണ്ടും അറിയാം.
1: അടിപൊളി അടിപൊളി. എനിക്ക് അറിയാം കേട്ടോ.
3: ആ നമ്മുടെ ഭാഷ ഹിന്ദിയാണ് വീട്ടില് സംസാരിക്കുന്നത്.
1: ഹിന്ദിയോ?
3: ആ അതെ. ഉറുദു.
1: അപ്പോ ഹിന്ദിയായിരുന്നു?
3: നമ്മുടെ തായ് ഭാഷ ഹിന്ദിയാണ്.
2: ഹിന്ദി? അത് ഞങ്ങൾ പുതിയൊരു അറിവായിരുന്നു ചേട്ടാ, ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു.
1: ഹിന്ദി അറിയില്ല, തോടാ തോടേ ഉള്ളൂ.
3: ഓക്കെ.
1: ഈ ഷൈഫുദ്ദീൻ ചേട്ടൻ എങ്ങനെയാ ഹിന്ദി കണക്ഷൻ വന്നെ? അവിടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം.
3: അല്ല, നമ്മള് കായ് ഭാഷ ഹിന്ദിയാണ്.
1: അങ്ങനെ പറഞ്ഞ എന്താ?
2: മാതൃഭാഷയല്ലേ?
3: മാതൃഭാഷ ഹിന്ദിയാണ്.
2: അപ്പോ അല്ല, ഈ ഹിന്ദി അവിടെ ആ സ്ഥലങ്ങളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ? അതാ
3: ചോദിച്ചത്. കുടുംബങ്ങളുണ്ട് അങ്ങനെ.
2: ആ അങ്ങനെ ഉണ്ടല്ലേ. അവിടുന്ന് കുടിയേറി പാർത്ത ആൾക്കാരായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ.
1: ഓക്കെ. അപ്പൊ പാലക്കാടിനെ പറ്റി പുതിയ പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്നുണ്ട് ഞങ്ങൾക്ക് കേട്ടോ.
2: ഓക്കെ. അപ്പോ ചേട്ടാ പറയൂ, ഈ ഒരു മഴക്കാലത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തായിരിക്കും ആ ഒരു കാര്യം?
3: ഒന്ന് മഴക്കാലത്ത് നോക്കി പോകണം കുട്ടികളിലൊന്ന് മഴയിൽ വിടരുത്.
2: അത്രേ ഉള്ളൂ.
3: അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആശംസ പറയാം.
2: പറയൂ.
3: ജയങ്കരേട്ടന് ബർത്ത്ഡേ ആണ്. ജയങ്കര ചേട്ടന് 1000 ബർത്ത്ഡേ വിശേഷം അറിയിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ മാധവൻ ചേട്ടന്റെ
2: രണ്ടുപേർക്ക് ആശംസ അറിയിക്കാം കേട്ടോ. താങ്ക് യു ചേട്ടൻ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പോ എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, ഷൈഫുദ്ദീൻ ചേട്ടന്റെ മാതൃഭാഷ ഹിന്ദി ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ കന്നഡ, കർണാടകയിൽ നിന്ന് വന്ന് കുടിയേറി പാർത്തിട്ട് ഉള്ള ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ തെലങ്കാന, അതുപോലെയുള്ള ആന്ധ്രാപ്രദേശ് ആ ഭാഗത്ത് നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ഒരുപാട് ആളുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മലയാളം അറിയാം, പക്ഷെ അവർ വീട്ടിലൊക്കെ സംസാരിക്കുന്നത് ഈ മറ്റുള്ള ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
1: ഹലോ
3: ഹലോ.
1: ഇതാരാണ്?
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കൃഷ്ണേട്ടൻ.
1: കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ സുഖാണോ?
3: ആ വളരെ സുഖം തന്നെ.
1: എന്നെ അറിയോ?
3: ആ അതില്ല, അപ്പൊ പറഞ്ഞു കേട്ടു.
1: എങ്ങനെയുണ്ട്?
3: അപ്പോ ആദ്യം തന്നെ അഖിലേഷ് പുതിയ ജോയിൻ ചെയ്ത ആർജയ്ക്ക് സ്വാഗതം.
1: താങ്ക് യു.
3: പേരെന്താ പറഞ്ഞു?
1: പേര് ഹീര.
3: ആ ശരി ശരി. ആ തൃശ്ശൂരാണെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. ഒരുപാട് കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, ഇനി കുറച്ചു കാലം ഞാൻ ഇവിടെ ഉണ്ടാവും എന്തായാലും.
3: അതെ അതെ അതെ അതെ.
1: ഓക്കെ ശരി. അപ്പൊ ചേട്ടന്റെ വീട് എവിടാ?
3: വിളയോടി. വിളയോടി എന്ന് പറയുമ്പോ സുനിൽ അറിയും, സുനിൽ വരുന്ന റൂട്ട് തന്നെ
1: ആണല്ലേ. ഓക്കെ. മഴ ഉണ്ടോ അവിടെ?
3: മഴയുണ്ട്.
1: അപ്പൊ മഴയത്ത് എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കണം എന്ന് പറയാ കൃഷ്ണേട്ടന്റെ.
3: വളരെ അച്ഛന്മാരെയും ശ്രദ്ധിക്കണം, അമ്മമാരെയും ശ്രദ്ധിക്കണം, മക്കളുടെയും ശ്രദ്ധിക്കണം,
1: എല്ലാവരും ശ്രദ്ധിക്കണം.
3: എല്ലാവരും ശ്രദ്ധിക്കണം. കുട്ടികളെ നന്നായി അതെ പല കാര്യങ്ങളുണ്ടല്ലോ. ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഓടുമ്പോഴും ശ്രദ്ധിക്കണം, കളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണല്ലോ. ഇനിയിപ്പോ മഴയും വെള്ളവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണല്ലോ ഇനി വരാൻ പോകുന്നത്. അതെ, അപ്പൊ എല്ലാം ശ്രദ്ധിക്കണം, എന്നാലേ വളരെ ഇതായിരിക്കുള്ളൂ. പിന്നെ ഇന്നത്തെ വിശ്വസ് പറയാനുള്ളത് പറയട്ടെ. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ മാധവൻ, അപ്പുപുള്ളിയൊരു മാധവേട്ടന്റെ പേരെ കുട്ടി വസിഷ്ഠ മാധവൻ 1000 പിറന്നാൾ ആശംസ, 4th ബർത്ത്ഡേയാണ്.
1: ഓക്കെ.
3: അതിന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു.
1: ശരി.
2: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം, ആശംസ അറിയിക്കാം കേട്ടോ. വിളിച്ചത് കൃഷ്ണൻ ചേട്ടനായിരുന്നു. ഓടുമ്പോഴും ചാടുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണമെന്നാണ് കൃഷ്ണൻ ചേട്ടന്റെ. അതെ, ഫുൾ പ്രൊട്ടക്ഷൻ ആണ്. ശരിയാണ് കേട്ടോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ സാധാരണ പോലെ അല്ലല്ലോ, സ്ലിപ്പ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ ഒന്ന് അടി വെക്കുമ്പോഴൊക്കെ ഓരോ അടിയും വളരെ ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് പോവാം അല്ലേ. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
4: ഹലോ.
1: ഹലോ.
4: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ശിൽപ, ഒറ്റപ്പാലം.
1: ശിൽപ. ഓക്കെ, ഒറ്റപ്പാലം. എന്തുണ്ട് വിശേഷം അവിടെ?
4: ഓ, സുഖായിരിക്കണോ. നല്ല ചെറിയ ഒരു മഴയൊക്കെ ആയിട്ട് പിന്നെ തണുത്ത ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് പോകുന്നു.
1: രാവിലെ കുക്കിംഗ് പരിപാടിയാണോ?
4: എല്ലാം കഴിഞ്ഞു.
1: ഇനി
4: വർക്കിന് പോവാനുള്ള അതും കൂടി ഉള്ളൂ.
1: ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യണേ?
4: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
1: ടീച്ചറോ?
4: ആ.
1: അപ്പൊ ടീച്ചർക്ക് എന്തായാലും മഴയെ പറ്റി കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ടോ ഇല്ലേ?
4: അതെ, ഞാൻ തന്നെ കൊറേ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. പോണ വഴിയിലൊക്കെ 2-3 വെള്ളക്കെട്ടുകളുണ്ട്. അപ്പോ വെള്ളക്കെട്ട് അവിടെ തന്നെ ഉണ്ടാവും. സ്ഥിരം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ അതില് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെള്ളക്കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ മുറ്റം ഇങ്ങനെ വഴുക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നടക്കുമ്പോൾ ഓരോ അടിയും പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു വെച്ചിട്ട് പോകണം. അതൊക്കെയാണ്. പിന്നെ കുട്ടികളോട് മഴച്ചാറ്റിൽ അധികം കൊള്ളണ്ടെന്ന് പറയും. എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പൊ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പനി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
2: അപ്പൊ സ്കൂളിൽ തുറന്നിട്ടേ ഉള്ളൂ, ഇനിയിപ്പോ അവധി എടുക്കാൻ പറ്റൂല അല്ലേ?
4: ഇപ്പൊ തന്നെ അവധി എടുക്കണ്ടല്ലോ. കുട്ടികൾ ഇപ്പൊ അങ്ങനെ ഒക്കെ തന്നെ സെറ്റായി വരുന്നില്ലേ ഉള്ളൂ. അപ്പൊ തന്നെ ഇനി ലീവും കാര്യങ്ങളായ പിന്നെയും ബുദ്ധിമുട്ടാണ്.
2: ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ സ്വയം ശ്രദ്ധിക്കുക, സ്വയം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ?
4: അതെ, കൊറേയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്.
1: ടീച്ചറെ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ?
4: ഞാന് 5, 6, 7 സബ്ജക്ട് വൈസ് ആയിട്ടാണ്.
1: അപ്പൊ നല്ല കുറുമ്പുള്ള പ്രായമാണല്ലേ?
4: അതെ.
1: ശരി.
2: പുതിയ വർഷം എങ്ങനെയുണ്ട്? അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്?
4: ഇപ്പോ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ, പുതിയ ആളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്
2: വിളിച്ചതാണ്. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ.
4: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് വിഷ് ചെയ്യുന്നു.
2: ശില്പ ടീച്ചർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കേട്ടോ. ഈ വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോഴേ നമ്മള് ചെറിയ കുഴികൾ കാണും, വെള്ളക്കെട്ട് കാണും. നമ്മൾ കരുതും ഇതിൽ വെള്ളം കുറവായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ഇറങ്ങി കയറുമ്പോഴായിരിക്കും അറിയാം എത്രത്തോളം മഴ ഉണ്ട് എന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് വെള്ളക്കെട്ട് കണ്ടാൽ അതിലെടുത്ത് ചാടാൻ നിൽക്കരുത്, അതിൽ വണ്ടി ഇറക്കാൻ നിൽക്കരുത്. സൈഡിലൂടെ മാറി പതുക്കെ പോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അല്ലേ?
1: അതെ.
2: അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ.
1: ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
5: ഞാൻ പല്ലശ്ശനിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ എന്ന് പറയും.
1: എന്റെ അമ്മേ, ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആണല്ലോ ഇത്.
5: അതെ, അഖിലന്റെ വീര്യവും ദേവകലയുടെ പുണ്യവും ചേർന്ന് എവിടെയോ ജന്മസിദ്ധമായി കിട്ടിയിട്ടുണ്ട്. ഊണും കഴിഞ്ഞ് സുഖമായിട്ട് ഒന്ന് മുറുക്കി ഉമ്മറത്തെ ചാരി കശേരി നീണ്ടു നിവർന്ന് അങ്ങനെ ഇരിക്കുമ്പോ അഖിലിയ വിശ ഉണരുക.
2: ഏത് സിനിമയിലെ ഡയലോഗായിരുന്നു അത്?
5: മംഗളശ്ശേരി നീലാണ്ടൻ.
1: രാവിലെ തന്നെ ഫുൾ എനർജിയിലാണ് കേട്ടോ ബാലൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ മഴയിൽ ശ്രദ്ധിക്കേണ്ടേ പറ?
5: മഴയത്ത് ചതുപ്പ് നിലമാണോ എന്നൊക്കെ നോക്കിയിട്ട് പോകണം. കുണ്ടും കുഴിയും ശ്രദ്ധിക്കണം. ചിലപ്പോ കുണ്ടില് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം വണ്ടിയിലൊക്കെ പോകാൻ.
1: ഓക്കെ,
5: ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മഴയത്ത്.
2: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനല്ലേ?
5: ഇന്നിപ്പോ നമ്മുടെ മാധവൻ ചേട്ടന്റെ പേരക്കുട്ടി വസിഷ്ഠൻ 1000 ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ പുതിയ ആർജെ ധീരയ്യ, എന്താ പേര്?
1: ഗീതല്ല, ഹീര.
5: ഹീര, ഹീരയ്ക്ക് 1000 ആശംസകൾ.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ബാലൻ ചേട്ടനാണ് വിളിച്ചത്. ബാലൻ ചേട്ടൻ ആശംസകൾ നേരുന്നു. സമയം 8 കഴിഞ്ഞ് 26 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. നല്ലൊരു പാട്ടാണ്, കുബേരൻ എന്ന ചിത്രത്തിലെ ഒരു ഗംഭീരമായിട്ടുള്ള ഗാനമാണ്. നമുക്ക് എൻജോയ് ചെയ്യാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം എത്രയായി സുനിൽ?
5: 8 കഴിഞ്ഞ് 34 ആയിട്ടുണ്ട്.
4: അപ്പൊ നമ്മൾ അഹല്യ വിശ്വാസമായിട്ട് ഹീരയാണ്, സുനിലും രണ്ടുപേരും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
6: ഞാൻ ഗുരുവായൂരപ്പൻ, തിരുവല്ലാമലയിൽ നിന്ന്.
4: ഓക്കെ, ഗുരുവായൂരപ്പൻ. എന്താ ഈ പേരിടാനുള്ള റീസൺ? എന്താ,
5: ഗുരുവായൂരപ്പൻ ഭക്തനായതുകൊണ്ടായിരിക്കാം?
4: ആണോ?
5: ആയിരിക്കാം അല്ലേ.
6: ഇതിപ്പോ എനിക്കിപ്പോ 64 അമ്മ അച്ഛനമ്മ ആ കാലത്ത് അവര് ദൈവങ്ങളുടെ പേരല്ലേ
5: ഇടുന്നു,
6: നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ.
4: ശരി, അപ്പൊ ഗുരുവായൂരപ്പനോട് ഇഷ്ടമുണ്ടോ? സ്വന്തമായിട്ടല്ല, ശരിക്കുള്ള ഗുരുവായൂരപ്പനോട് ഇഷ്ടമുണ്ടോ?
6: തീർച്ചയായും, ഭക്തനും കൂടിയാണ്.
4: അടിപൊളി,
6: സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്.
4: ഓക്കെ, സ്വന്തമായിട്ടും കുറച്ച് ഭക്തനായാലും കുഴപ്പമില്ല, നമ്മളെയും കൂടി ഒത്തിരി ഇഷ്ടപ്പെടണ്ടേ.
6: അതെ അതെ. അപ്പോ പുതിയ എന്താ പറയാ, എന്താ പേര് പറഞ്ഞു?
4: ആ, എന്റെ പേര് ഹീര.
6: ഹീര, ഹീരയ്ക്ക് അഖില റേഡിയോ എഫ്എമ്മിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
6: ഒരുപാട് കാലം എഫ്എമ്മിൽ തുടരട്ടെ. നല്ല ശബ്ദം, നല്ല ശബ്ദം, നല്ല വോയിസ്.
4: താങ്ക് യു ചേട്ടാ. ഓക്കെ, ശരി. അപ്പോ നമ്മുടെ മഴക്കാലത്ത് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ ലിസണേഴ്സിന്.
6: മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീട് ചുറ്റിയുള്ള മറ്റേ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിന്നാലേ.
5: അതെ അതെ.
6: അപ്പൊ അതില് ഈ കൊതുകുകളും ഒരുപാടൊക്കെ നമുക്ക് വരാനുള്ള
4: സാധ്യതയുണ്ട്.
6: അപ്പൊ അത് ആദ്യം അതാണ് നമുക്ക് വൃത്തിയാക്കുന്നത്. വെള്ളം കെട്ടി കിടക്കുന്നത് എന്തായാലും ഉണ്ടെങ്കിൽ ചിരട്ടകള് അല്ലെങ്കിൽ
5: പഴയ പാത്രങ്ങള്,
6: പ്ലാസ്റ്റിക് പാത്രങ്ങള്,
5: അതെ,
6: ചിരട്ടകള്, അതിലൊക്കെ ഇങ്ങനെ വെള്ളം നിറയെ കെട്ടി നിൽക്കും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ആദ്യം.
4: ഓക്കെ,
6: അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശ്രദ്ധിച്ച് മഴക്കാലം ശ്രദ്ധിക്കുന്നതെന്ന് എല്ലാവരും നമുക്ക് അറിയാലോ, എങ്ങനെയാണ് പോകേണ്ടത് നടക്കേണ്ടതെന്നല്ല. വണ്ടിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് വണ്ടിയിൽ പോണത് ശ്രദ്ധിക്കണം. പിന്നെ കുഴിയുള്ള വെള്ളം നിറഞ്ഞു തന്നാ കുഴിയുള്ളത് അറിയില്ല. അപ്പൊ അങ്ങനെ ഒന്ന് ഓരോന്നാണ് ശ്രദ്ധിക്കാൻ എനിക്ക്
5: പറയാനുള്ളത്.
6: വിശ്വസ് നമ്മളുടെ അപ്പപ്പുള്ള ഒരു മാധവൻ ചേട്ടന്റെ പേരക്കുട്ടിയുണ്ട്, വശിഷ്ഠൻ.
5: അപ്പൊ
6: പിറന്നാളാണ്, അപ്പൊ പിറന്നാൾ ആശംസകൾ, 1000 പിറന്നാൾ ആശംസകൾ
5: നേരുന്നു. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും
4: ഓക്കെ,
6: താങ്ക് യു.
4: യെസ്, അപ്പൊ എന്തായാലും വശിഷ്ഠനെ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ വിശ്വസ് അറിച്ചുകൊണ്ടിരിക്കുന്നത്. വശിഷ്ഠൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ?
5: അത് മാത്രല്ല, ചേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിരട്ട, പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് വീടിന് ചുറ്റും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കില്ല, കൊതുക് പടരില്ല, പകർച്ചവ്യാധികൾ, പനി പോലുള്ള അസുഖങ്ങൾ പടരില്ല. അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
4: ഓക്കെ,
5: അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
4: ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്. ഹീരക്കുട്ടി.
4: ഓ, അതാരത്?
7: ഓമൻ ചേച്ചിയാണ്.
4: എന്റെ വീട്ടിലിങ്ങനെ ആട്ടോ എന്നെ വിളിക്കുക, എന്റെ റിലേറ്റീവ്സ് എല്ലാരും എന്നെ ഇങ്ങനെ ഹീരക്കുട്ടി എന്നാ വിളിക്കാം.
7: അതുപോലെ ഈ ഓമൻ ചേച്ചിയും വിളിക്കാറുണ്ട്.
4: ഓക്കെ, താങ്ക് യു. എവിടെ വീണ്ടും ഇവിടെ ഓമന ചേച്ചി?
7: കൈതക്കുഴി പറയും.
4: ഓക്കെ, മഴ ഉണ്ടോ രാവിലെ?
7: ഓ, 4 തുടങ്ങി മഴ. ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ തിരി ഒഴിവുണ്ട്.
4: ഓക്കെ, ശരി. അപ്പൊ എന്തൊക്കെയാണ് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്? ഓമന ചേച്ചി പറഞ്ഞു കൊടുക്കോ.
7: മഴക്കാലത്ത് വഴുക്കും മുറ്റം മണ്ണും മുറ്റമാണ് ഞങ്ങളുടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ചിലപ്പോ വഴുക്കും വീഴാറുണ്ട്.
5: അപ്പൊ
7: അത് ശ്രദ്ധിക്കുക, നമ്മളെ നമ്മളെന്നെ ശ്രദ്ധിക്കുക.
4: അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ടെന്ന് സാരം.
7: അതെ, കാരണം വെള്ളം പൈപ്പിൽ വരുമ്പോ നമ്മള് സ്പീഡായിട്ട് അങ്ങോട്ടും കൂടെ നടക്കും. അപ്പൊ അത് പിടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോ വീഴാറുണ്ട്. അപ്പൊ അത് നമ്മളെന്നെ ശ്രദ്ധിക്കണം.
4: അതെ അതെ അതെ.
7: പിന്നെ കുട്ടികൾ സ്കൂളിൽ പോണവര് ശ്രദ്ധിക്കണം, വണ്ടിയിൽ പോണവര് ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ തന്നെയാണ് മഴക്കാലത്തുള്ള
5: ശ്രദ്ധ.
7: വിശ്വസ് നമ്മുടെ അപ്പുപുളി മാധവൻ ചേട്ടന്റെ പേര കുട്ടിക്ക് വസിഷ്ഠ മോന് 1000 പിറന്നാൾ ആശംസകൾ. പിന്നെ സുനില് വന്നത്
5: വർഷമായി.
4: ഹലോ, ഇതാരാണ്?
8: നമസ്കാരം ഹീരമോള്.
4: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
4: ഇതാരാ, പേര് പറയൂ.
8: നിർമ്മലമ്മയാണ്, കോട്ടയക്കാട്.
4: ഓക്കെ, നിർമ്മല അമ്മ സുഖാണോ? ഓക്കെ, എന്തുണ്ട് വിശേഷം അപ്പൊ അവിടെ?
8: ഇവിടെ തന്നെ അവര് പറഞ്ഞ പോലെ 4 മണിക്ക് വന്നു മഴ. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, കുഴപ്പമില്ല.
4: ശരി,
8: ആകാശം മൂടി കിട്ടിയ രീതിയല്ല.
4: ആണല്ലേ, മണിയുണ്ടോ? മടിയുണ്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാൻ?
8: ഇല്ല, മഴ വരണല്ലോ.
4: ഓക്കെ, ശരി. അപ്പൊ എന്തൊക്കെയാ മഴക്കാലത്ത് ശ്രദ്ധിക്കണ്ടേ?
8: അതന്നെ എല്ലാവരും പറഞ്ഞ മാതിരി എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾക്ക് നടക്കുമ്പോഴും എന്താ പറയാ, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാലേ എനിക്ക് ഭയങ്കര പേടിയാണ്.
4: ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, ഞങ്ങളും നന്നായി ശ്രദ്ധിക്കാം കേട്ടോ.
8: എന്റെ
4: വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര്.
5: എല്ലാവർക്കും മക്കളെ, എല്ലാവർക്കും
4: ആയിക്കോട്ടെ.
5: ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് നിർമ്മലമ്മയായിരുന്നു. നിർമ്മലമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളർ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ.
4: ഹലോ.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതെന്താണ്, ഒരു എനർജി ഇല്ലല്ലോ. ഞങ്ങക്ക് വിഷമാവട്ടോ ഇങ്ങനെ എനർജി ഇല്ലാതെ സംസാരിച്ചു
9: കഴിഞ്ഞാൽ?
4: എന്നാ കുറച്ചുകൂടെ ഒന്ന് എനർജി ആയിട്ട് ഒരു ഹലോ പറഞ്ഞ കേക്കട്ടെ.
9: ഹലോ.
4: ഇപ്പൊ കുറച്ച് ശരിയായി കേട്ടോ. എന്താ പേര് പറയൂ ആദ്യം?
9: പേര് ലീല. ടീച്ചറാണ്.
4: ഓക്കെ, ടീച്ചറാണ്.
9: ടീച്ചറായിരുന്നു.
4: ആഹാ, റിട്ടയർ ചെയ്തോ? ഓക്കെ, ശരി. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ നാട്ടില്?
9: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. ചെറിയ മഴയൊക്കെ പെയ്തു, തണുപ്പായി.
5: ചെറിയ മഴയേ പെയ്തുള്ളൂ.

0: വലിയ കാര്യമില്ല, ഒരു 5 മണിക്ക് തൊട്ട്
1: ആ
0: ഒരു 5.5 വരെ ചെറുതായിട്ടൊന്നും
1: ചെറുതായിട്ടുള്ളു അല്ലേ? ഓക്കെ ഓക്കെ,
2: ഓക്കെ ശരി
0: കാര്യമായിട്ട് പെയ്തിട്ടില്ല.
2: ശരി ശരി. അപ്പൊ എന്തൊക്കെയാ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടേ?
0: മഴക്കാലത്ത് ഇപ്പൊ എല്ലാരും കൊറേ പേര് പറഞ്ഞല്ലോ, അതിനോടുകൂടി നമ്മുടെ സ്വിച്ച് ബോർഡുകൾ, അത് കുട്ടികളൊക്കെ
1: സ്വിച്ച് ബോർഡ്
0: കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ലീക്ക് അടിച്ചിട്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത.
2: കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ?
1: നനഞ്ഞ കൈ കൊണ്ട് വന്ന് സ്വിച്ച് ഇടുക, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
0: അതെ അതെ അതെ. പിന്നെ ഈ പുഴയിലും വെള്ളത്തിലും കുളത്തിലൊക്കെ കാണുമ്പോഴേക്കും ഓടിച്ചാടി പോയി വീണ
1: ഫോട്ടോ എടുക്കാനും കുളിക്കാനും ഒക്കെ പോവുക അല്ലേ?
0: എടുക്കാനും അതെ അതെ. ഇപ്പൊ എത്രയും നമ്മൾ എപ്പോഴും പത്രത്തിൽ കാണുന്നതാണല്ലോ, ഇപ്പോഴും കാണുന്നുണ്ട്, വേനൽക്കാലത്തും കാണുന്നുണ്ട്,
1: മഴക്കാലത്തും
0: കാണുന്നുണ്ട്.
2: ഓക്കെ.
0: ചൂടുള്ള ഭക്ഷണം കഴിക്കുക,
2: യാത്രയ്ക്ക്
0: യാത്രയൊക്കെ ഇറങ്ങുന്നവര് ഒരു 10-15 മിനിറ്റ് നേരത്തെ ഇറങ്ങുക.
2: വെരി ഗുഡ്. അമ്പോ അപ്പൊ കൊള്ളാലോ, ടീച്ചർ ആയതിന്റെ ഗുണമൊക്കെ ശരിക്കും കാണുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോ. അതെ ശരി. അപ്പൊ ആർക്കാ വിഷസ്?
0: ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ആയിക്കോട്ടെ.
1: ഓക്കെ, ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ.
2: ഓക്കെ.
1: ലീല ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഷോക്ക് അടിക്കുന്ന ആ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മളെല്ലാരും അശ്രദ്ധമായിട്ട് ഇങ്ങനെ നനഞ്ഞ കൈ കൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തോട് കൂടി തന്നെ പോയിട്ട് നമ്മൾ സ്വിച്ച് ഒക്കെ ഓൺ ചെയ്യാറുണ്ട്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ പുഴയിലും കുളത്തിലൊക്കെ വെള്ളം കൂടുന്ന ഒരു ടൈം കൂടിയാണ് ഇത്. അപ്പൊ അത് കാണുമ്പോൾ എക്സൈറ്റ്മെന്റോടെ നമ്മൾ ഫോട്ടോ എടുക്കാനും അതിൽ കുളിക്കാനൊക്കെ പോവാറുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുത്തി വെക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്.
2: പിന്നെ നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ തൈര്, അതുപോലെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, വിച്ച് മീൻസ് നമുക്ക് പ്രീബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് ഒക്കെ കിട്ടും, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതേ നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്, ആരാണ് നോക്കാം. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
3: നമസ്കാരം, പുതിയ ആർജെ ഷീര.
2: അയ്യോ, ഗീത എന്ന് വിളിച്ചു എന്നെ, ഷീര എന്ന് വിളിച്ചു. ശരിക്കും ഹീര ആണ് കേട്ടോ, ഹീര, HEER. ആ ഹീര, കറക്റ്റ്. പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ കുറച്ചു പേർക്ക്. കൊഴപ്പല്ല,
3: മനസ്സിലാവും.
2: ആ കൊഴപ്പല്ല, ഹീര കേട്ടോ. ഓക്കെ, എന്താ ചേട്ടന്റെ പേരെന്താ?
3: ഞാൻ ചന്ദ്രൻ, ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ.
2: ഓ, ഫോട്ടോഗ്രാഫറാണോ?
3: അതെ.
2: ശരി. ആഹാ, എന്നിട്ട് ഏറ്റവും എടുത്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഏതാ? ഒരു മഴക്കാല ഫോട്ടോ എടുത്തിട്ടുണ്ടോ?
3: മഴക്കാല ഫോട്ടോ എടുത്തിട്ടില്ല, പക്ഷെ മഴയത്ത് മുട്ടി തിരക്കി പോയി പി സുശ്രീരാമൻ എടുത്തിട്ടുണ്ട്.
2: ആഹാ,
1: അങ്ങനെ കൊറേ ഫേമസ് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്.
2: എനിക്ക് വയ്യ. പാട്ടുകാരെയാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു?
3: അല്ല, മമ്മൂട്ടി സാറ്.
2: ഓക്കെ,
3: മമ്മൂട്ടി സാറ് ഇവിടെ ഷൂട്ടിങ്ങിന്, രാജമാണിക്ക് ഷൂട്ടിങ്ങിന് നമ്മുടെ വീട്ടിൽ, കോയമ്പത്തൂർ വീട്ടിന്റെ അടുത്ത് തന്നെ വന്നിരുന്നു, ഒരു കോളേജില്.
2: ഓക്കെ,
3: ഡയറക്റ്റ് ആയിട്ട് കണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിച്ച് ഫോട്ടോ എടുത്തു. ഓ, അങ്ങനെ കാറ്റ് പോകാത്ത സ്ഥലത്തൊക്കെ എന്റെ ക്യാമറ പോയിട്ടുണ്ട്.
2: ഓക്കെ, അപ്പൊ ആസ് എ ഫോട്ടോഗ്രാഫർ ഏറ്റവും നല്ല ഒരു ആംഗിൾ ഉള്ള, അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരാളെന്ന് തോന്നിയിട്ടുള്ള ഒരാൾ ഏതാ ഇത്ര എടുത്തതില്?
3: ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷെ നേതാക്കന്മാരെ എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കരുണാനിധി.
2: ഓ, അടിപൊളി അടിപൊളി.
3: കരുണാനിധി എടുത്തിട്ടുണ്ട്. ഞാൻ റേഡിയോ പ്രോഗ്രാം തമിഴ്നാട്ടില് ഓൾ ഇന്ത്യ റേഡിയോയിലെ മെമ്പറാണ്.
2: ഓ, നൈസ് നൈസ്. ഓക്കെ,
3: ഓൾ ഇന്ത്യ റേഡിയോ മെമ്പറാണ്. ഓൾ ഇന്ത്യ റേഡിയോ 1 അവർ ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി ഡയറക്റ്റ് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അതെ അതെ, നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും മഴക്കാലത്ത് എന്തൊക്കെയാ ചേട്ടന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാ?
3: മഴക്കാലത്ത് നമ്മള് ഉഷാറായിരിക്കണം. നമ്മുടെ വീട്ടില് നമ്മുടെ, ഞാൻ ഒരുപാട് വാക്കിംഗ് ഒക്കെ പോകാറുണ്ട്, പക്ഷെ നമ്മുടെ സൂമിലെ വല്ലതും കടന്നിട്ടുണ്ടോ, തവളയോ വല്ലതും അതിന്റെ പൂച്ചകളെ കടന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധ നോക്കിയിട്ടൊക്കെ അതിന് എടുക്കണം.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അപ്പൊ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ആർക്കാ വിഷസ്?
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
2: ഓക്കെ,
3: അപ്പൊ നിങ്ങൾക്കും
1: സന്തോഷം, വീണ്ടും വിളിക്കാട്ടോ.
3: വിളിച്ചത്
1: ചന്ദ്രൻ ചേട്ടനായിരുന്നു. ചേട്ടൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കണം, ഷൂസ് ഒക്കെ ധരിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലേ?
2: എന്തൊക്കെയാ അതിന്റെ ഉള്ളിലല്ലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതൊക്കെ എല്ലാരും ശ്രദ്ധിക്കുക. ആൻഡ് ഇനിയിപ്പോ ദേ നമുക്ക് വേറൊരു കോളറും കൂടെ വരുന്നുണ്ടല്ലോ, ഇതാരത്? ഹലോ.
4: ഹലോ, പുതിയ നേയർകൾക്ക് വണക്കം.
2: വണക്കം, ഇത് യാർ പേസുറീങ്ക?
4: സിത്തൂർല இருந்து நாகராஜ் பேசுறேன்.
2: மகாராஜ்,
1: நாகராஜ்,
4: நாகராஜ்,
2: நாகராஜ். ஓகே, எப்படி இருக்கீங்க நீங்க? சென்னை பக்கம் சித்தூர்னா சொல்லுவா
1: அப்படின்னா
2: அது சரியா சாயம் சாய ஒரு சேம் ஆயிட்ட ஓகே அப்ப எந்த விசேஷம் அவட
5: விசேஷம் இந்த காலத்து மழ பெய்து நல்ல விசேஷமான பசே குட்டிகளுக்கான இத்தையும் புதுமட்டுள்ள காரியங்களே
1: ஸ்கூலில்
5: போகும் குட்டிகள் மேற்கொண்டு குட்டிகள யூனிஃபாம் ஒக்கெ உணங்கில்ல உணங்கில்ல அது அச்சனம்மார் ஒரு ரெண்டு செட்டு ஜோடி துணி எடுக்க அது நல்ல உணங்கிய சேஷம் இட்டா நல்லதல்லே
1: அதே தீர்ச்சியாயிட்டும் அப்ப ரெண்டு ரெண்டெண்ணம் போற ஒரு மூணெண்ணம் எங்கிலும் வேண்டி வரும்
5: வேணும் சாதாரண வந்துட்டு ரெண்டு ஜோடியான யூனிஃபார்ம் இப்போ ஒரு ரெண்டு ஜோடி கூட இண்டெங்கி
2: மழைக்காலத்தில் ஸ்ரத்திக்கேண்ட காரியம் அல்லே
5: இந்த ஒரு காரியம் கூட மழ தொடங்கும்போ குட்டிகளுக்கு வெள்ளம் சுடுவெள்ளம்
1: சுடுவெள்ளம் கொடுக்கும்
5: എന്താ പറഞ്ഞ ഇന്ന് വരാൻ പോകുന്നതൊക്കെ പനിയും ചുമയും
1: ജലദോഷവും പ്രശ്നങ്ങളൊക്കെ
5: ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സഹോദരാക്കൾ പറഞ്ഞ പോലെ മുറ്റത്ത് വെള്ളം കട്ടി നിൽക്കുന്നതും പ്ലാസ്റ്റിക് ഇതൊക്കെ മാറ്റണം
1: ഓക്കെ ഓക്കെ അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനല്ലേ
5: മിസ്സസ് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് എഫ് എമ്മിൽ ജോയിൻ ചെയ്ത എന്താ പേര് മാഡം
1: സന്തോഷം സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് മഴയത്ത് മുംബൈ എന്ന ചിത്രത്തില് ഒരു മനോഹരമായ ഒരു ഗാനം ഇതാ നിങ്ങളുടെ കാതോരമെത്തുന്നു എൻജോയ് ചെയ്യാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ്, അങ്ങനെ സമയം എത്രയായി?
6: 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിലും ഹീരയ്ക്കും ഒപ്പം നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ.
5: ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: പുതിയ ആർജെ ഹീരയ്ക്ക് ഗുഡ് മോർണിംഗ് അല്ലേ? താങ്ക് യു.
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
5: പഴയ ആർജെക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കുന്നില്ലേ? ഓക്കെ. എന്താ ചേട്ടന്റെ പേരെന്താ?
7: എന്റെ പേര് ബാലകൃഷ്ണൻ കണ്ണാടി.
5: ഓക്കെ. കണ്ണാടി എന്താ സ്ഥലമാണോ? ഓക്കെ ഓക്കെ. അവിടെ മഴ ഉണ്ടോ?
7: മഴ പെയ്തോണ്ടിരിക്കുന്നു.
5: ആ ഓക്കെ. അപ്പൊ എന്താ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ?
7: ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സിംപ്റ്റംസ് ഒക്കെ ഒഴിവാക്കാനുള്ള ഇത് നോക്കണം.
5: എന്താ സിംപ്റ്റംസോ? എന്താ പറഞ്ഞ സിംപ്റ്റംസോ?
7: പകർച്ചവ്യാധികളെ.
5: ഓ ഓക്കെ ഓക്കെ.
7: അപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം എന്നാൽ കുട്ടികളെ സ്കൂളിൽ
5: കഴിക്കാതിരിക്കുക. ശരി. പിന്നെ
7: ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് കാടൊന്നും വളരെ അനുവദിക്കാതിരിക്കുക. വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക.
6: കാടൊക്കെ വെട്ടി തെളിക്കുക, ശ്രദ്ധിക്കുക അല്ലേ? ആർക്ക് ആശംസ അറിയിക്കാനല്ലേ?
7: ആശംസ എല്ലാവർക്കും. പുതിയ ആർജെ ഹീരയ്ക്ക്
5: താങ്ക് യു. ശരി. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു ഒരു ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്ക് എനിക്ക് അടുത്ത കോള് വരുന്നു. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ സുനിൽ. ശരി ഓക്കെ. ഹലോ ഇതാര.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഇതാര കണ്ണൻ.
6: കണ്ണൻ ടൈലർ
5: ആണെന്നും കൂടെ പറഞ്ഞല്ലേ. എവിടെയാ? എവിടെ വീട്ടിൽ തന്നെയാണോ ടൈലർ ഷോപ്പ് അതോ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചേട്ടൻ ഏറ്റവും നന്നായി തയ്ക്കുന്നത്? എന്താ? ബ്ലൗസ്, ചുരിദാർ ഒക്കെ തയ്ക്കും അല്ലേ? ഓ നൈസ്. എത്ര വർഷമായി അപ്പോ? എന്റെ അമ്മേ, 30 വർഷം ഒരു ചെറിയ കാര്യമില്ല കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മഴക്കാലത്ത് എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ?
8: മഴക്കാലം വണ്ടി ഓടിച്ചവര്, ഞാൻ എനിക്ക് ചേർത്തിട്ട് പറയുന്നു, വണ്ടി ഓടിച്ചു കുഴി
6: എന്നോട് കൂടെ പറയുന്നു.
5: പിന്നെ
8: പിന്നെ അങ്ങനെ മറ്റേ മറ്റേ വീട്ടില് പഴം കെട്ടി എനിക്കാരും ഇതൊക്കെ തന്നെയാ.
5: ഭാര്യ
8: ടൈലറാണ്, ഒരേ ഇടത്തന്നെ വർക്ക് പോണ്ട്.
5: ഓക്കെ ശരി. അപ്പൊ
8: മാവാസം പേരക്കുട്ടിക്ക്.
5: ഓക്കെ ചേട്ടാ, താങ്ക് യു.
6: താങ്ക് യു സോ മച്ച്. അപ്പോ വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു. കണ്ണൻ ചേട്ടൻ സ്വയം പറഞ്ഞൊരു കാര്യം കൂടെയാണ്, ശ്രദ്ധിച്ചു പോണം, നോക്കിപ്പോണം.
5: അതായത് നിങ്ങളോട് മാത്രല്ല, എനിക്ക് എന്നോടും കൂടി പറയാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലിസണേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കണേ. വേറൊരു കോളർ ഉണ്ട്. ഹലോ.
6: ഹലോ,
9: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഹലോ, ആ കേക്കാം കേക്കാം, പറഞ്ഞോ.
9: ഗുഡ് മോർണിംഗ് സുനിൽ. ഗുഡ് മോർണിംഗ് ഹീര.
5: ഗുഡ് മോർണിംഗ്. ദാരാ,
9: ഞാൻ സുരേഷ് കൃഷ്ണൻകുട്ടി.
5: സുരേഷ്?
6: സുരേഷ് കൃഷ്ണൻകുട്ടി.
5: ഓക്കെ, സുരേഷ് കൃഷ്ണൻകുട്ടി എവിടെ നിന്നാ വിളിക്കണേ? ഊട്ടിയോ?
6: ഊട്ടിക്കാരനാണ്.
5: ഓക്കെ, ശരി ശരി. അവിടെ ആണോ വർക്ക് ചെയ്യണേ?
9: ചെറിയൊരു കഫേ നടത്തണം.
5: വാവ്, എന്താ കഫേയുടെ പേര്?
9: ഞാൻ കൊക്കോട്ടി ഗലേറിയ.
5: എന്റെ അമ്മേ, എന്താ എന്താ അവിടുത്തെ സ്പെഷ്യൽ? എന്താ ഷെഫാണോ? അപ്പൊ ഷെഫിന്റെ മാസ്റ്റർ പീസ് എന്താ പറയൂ. കേക്സ്? ഓക്കെ, അപ്പൊ ബേക്കിംഗ് ആണ് മോസ്റ്റ്ലി അല്ലേ?
9: കേക്ക്, പിസ ബർഗർ, ടീ കോഫി, അങ്ങനെ കുറെ സംഭവം. കുറച്ച് കറിവേപ്പില കുക്കീസ്, മുരിങ്ങല കുക്കീസ്, എന്റെ റെസിപ്പീസ്
5: അടങ്ങുന്നുണ്ട്.
9: എന്താണ്? ഞാൻ
5: വിളിച്ചോണ്ടിരിക്കും എല്ലാവരും. ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഇവരാരും വരുന്നില്ലല്ലേ, ഞാൻ വരാം കേട്ടോ. ശരി, അപ്പൊ എന്താ മഴക്കാലത്ത് ഊട്ടിയിൽ എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ? ഊട്ടിയിൽ ഞങ്ങള് വരികയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം മഴക്കാലത്ത്?
9: ഇന്നലെ തുടങ്ങി മഴ, ഇപ്പോഴത്തെ മഴ
6: മാറിയിട്ടില്ല.
5: ഓക്കെ, എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ?
9: മഴ ശ്രദ്ധിക്കാന്നുള്ളത് എല്ലാവർക്കും എല്ലാം അറിയാലോ. എനിക്ക് മഴ നനയാൻ
6: ഭയങ്കരമാണ്. എനിക്ക്
5: ഈ മഴക്കാലത്ത് ഒരുപാട് പേര് വരും.
9: ഇവിടുത്തെ മഴ നനയാൻ പറ്റില്ല, ഇതൊരു ഡേഞ്ചർ മഴ. ഇവിടുത്തെ മഴ ഇഷ്ടമല്ല എനിക്ക്. നാട്ടിലെ മഴ ഇഷ്ടമാ, നാട്ടിലെ മഴ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ മഴ ഒരു നൂല് മഴ പെയ്തുകൊണ്ടിരിക്കും,
5: നിൽക്കൂലൊന്നും. ഇവിടുത്തെ അവിടെ ആൾക്കാര് മഴക്കാലത്ത് വരാറുണ്ടോ യൂഷ്വലി?
9: എങ്ങനെ ഷോപ്പിലേക്കോ?
5: അല്ല, വിസിറ്റേഴ്സ്
6: വരാറുണ്ടോ?
9: എനിക്ക് ആ വരാറുണ്ട്, വരാറുണ്ട്. സീസൺ കഴിഞ്ഞു, സീസൺ രണ്ട് സീസണാണ്. ഇപ്പൊ സമ്മർ സീസൺ കഴിഞ്ഞല്ലോ, ഇനിയിപ്പൊ തിരക്ക് കുറഞ്ഞു. ഇപ്പൊ സ്കൂൾ തുറന്നപ്പോ തിരക്ക് കുറഞ്ഞു. ഇനി അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുക, ഇതിനാണ് ഓണം കഴിഞ്ഞു.
5: ശരി ശരി.
9: അപ്പൊ ഫോറിനേഴ്സ് ആണ് കൂടുതൽ
5: വരിക. അപ്പൊ ആർക്കാ ഇന്ന് വിഷസ്?
9: വസിഷ്ഠൻ, നല്ല പേരല്ലേ?
5: ഞങ്ങളും പറയായിരുന്നു.
9: രണ്ടാമത്തെ ഹീരയുടെ, രണ്ടാമത്തെ ഹീരയുടെ, ആദ്യത്തെ ഹീര നമ്മുടെ നിർണയത്തിലെ ഹീര.
5: നിർണയത്തിലെ
6: ഹീര രാജഗോപാൽ.
9: അത് ഹീര, ഇതിപ്പോ രണ്ടാമത്തെ
5: ആണോ? ഓക്കെ ഏട്ടാ,
6: താങ്ക് യു സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുരേഷ് കൃഷ്ണൻകുട്ടി ആയിരുന്നു. സുരേഷ് ഏട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണിയായിട്ടുണ്ട്. ഇത് നമ്മള് കോൾസ് ഒന്നും എടുക്കുന്നില്ല. കൃത്യം 9 മണിയാണ്. അപ്പോ ഒരുപാട് പേര് ഇങ്ങനെ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മള് പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ചിരട്ടകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ,
5: പഴയ ടയറൊക്കെ ഉണ്ടാവും ചിലപ്പോ വീടിന്റെ സൈഡിലൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ വൃത്തിയാക്കുക.
6: അത് മാത്രമല്ല, മഴ നനയാതിരിക്കുക, പരമാവധി മഴ നനയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ചൊക്കെ മഴ നനയാൻ വലിയ പ്രശ്നമില്ല, അത് ഇഷ്ടമൊക്കെ ആണെങ്കിൽ. പക്ഷെ ഒരുപാട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പനിയായി, ജലദോഷമായി, ഹോസ്പിറ്റലായി, കിടപ്പായി, ആലപിടിക്കലായി,
5: പിന്നെ ആരും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് കണ്ടോ, നമ്മളും അറിഞ്ഞില്ല. ശരി, സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും എന്തെയും നമ്മൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് അഹല്യ FM.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം എത്രയായി സുനിൽ?
5: 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കോൾസ് ഒക്കെ അവസാനിപ്പിച്ചു. ഇനി മെസ്സേജസ് ഉണ്ട്, ധാരാളം മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അത് ഓരോന്നായിട്ട് വായിക്കണം. കഷ്ടപ്പെട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഖാണ്ഡം ഖാണ്ഡമായിട്ട് അയച്ചിട്ടൊക്കെ
4: ഉണ്ട്.
5: ആദ്യത്തെ മെസ്സേജിലേക്ക് പോകുമ്പോൾ പി വി മുഹമ്മദ് ചേട്ടൻ അയച്ച മെസ്സേജാണ്, ഞാൻ വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ വിശ്വസ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ റേഡിയോ സുഹൃത്ത് ജയങ്കർ ഫോർട്ടുകൊച്ചിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് ചേട്ടനും ഒരു നല്ല കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
4: ഓക്കെ, ഇത് ആരാ സുലൈ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നത്.
5: സുലൈ,
4: എല്ലാം ശരിയായി വരുന്നു എന്ന് കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴായിരിക്കും മനസ്സ് തളർത്താനും പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനും ചിലതൊക്കെ കടന്നു വരിക. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നമ്മുടെ വേഗത കുറച്ചെന്ന് വരാം, പക്ഷെ ഒരിക്കലും പിന്തിരിഞ്ഞ് നടക്കാനുള്ള കാരണമായി എന്റെ യാത്ര തുടരാനുള്ളതാണ്. അപ്പൊ നല്ലൊരു ശുഭദിനം പറഞ്ഞിട്ടുണ്ട് സുലൈ അയിനിക്കോട്. അങ്ങോട്ടും ഒരു
5: വളരെ ശരിയാണത്, സത്യം പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം വരുക.
4: അതെ, അപ്പൊ എന്തായാലും നല്ലൊരു കൂട്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങോട്ടും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു.
5: ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്കാരം അഹല്യ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. അപ്പുപിള്ളയൂരിലെ മാധവൻ ചേട്ടന്റെ ചെറുമകൻ വസിഷ്ഠ മാധവന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യഭാമമ്മ ചിറ്റൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ വസിഷ്ഠ മാധവന് എല്ലാവിധ പിറന്നാൾ ആശംസകളും അറിയിക്കുന്നു.
4: അടുത്ത മെസ്സേജ് ഷീബയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സുനിൽ ആൻഡ് ഹീര, ഞാൻ ഷീഭ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജയശങ്കർ ഫോർട്ട് കൊച്ചിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ, കൂടാതെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മാധവൻ ചേട്ടന്റെ കൊച്ചുമോൻ വസിഷ്ഠൻ മോനും 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിച്ചിരിക്കുകയാണ് ഷീബ. ഓക്കെ, താങ്ക് യു.
5: ചേച്ചിക്കും ഒരു ഗുഡ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, സുനൽ, അൻഹീര, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങാതിരിക്കുക. ഈ മഴക്കാലത്താണ് കൂടുതൽ അപകടം. അത് വളരെ ശരിയാണ്. നീന്തൽ അറിയുന്നവരാണെങ്കിലും ഈ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലൊന്നും, പുഴയിലൊന്നും പോയി കുളിക്കാതിരിക്കുക ഈ സമയത്ത്. എന്താ വീട്ടിൽ കുളിച്ചാൽ എന്താ പ്രശ്നം, വൃത്തിയാവില്ലേ?
4: അതെ. അപ്പൊ എന്തായാലും എല്ലാവരും മഴക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് അടുത്തത് ജഗനാണ്, ജഗൻ ബുള്ളറ്റ് മലപ്പുറമാണ് മെസ്സേജ്.
5: ബുള്ളറ്റ് മെക്കാനിക്കാണ്, അതുകൊണ്ടാണ് ബുള്ളറ്റ് ജഗൻ ഒക്കെ.
4: ഓക്കെ, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ന്യൂ മെമ്പർ, വെൽക്കം ആർ ജെ. കണ്ടോ, എനിക്ക് വെൽക്കം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു ജഗൻ ചേട്ടാ.
5: ഓക്കെ, അപ്പോ താങ്ക് യു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ ആൻഡ് ഹീര, ജയ് ജയ് സുനിൽ, എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനകളും, ഈ യാത്ര എന്നും ഇങ്ങനെ തന്നെ തുടരാൻ സാധിക്കട്ടെ. ഹായ് ഹീര, സൈനോറയുടെ വോയിസ് ആയിട്ട് ചെറുതായിട്ട് സാമ്യം തോന്നി. അതായത് ലോക സിനിമയിലെ കല്യാണിയുടെ വോയിസ് അല്ലേ?
4: മേബി, എനിക്കറിയില്ല. ഓക്കെ,
5: അഹല്യ ഫാമിലിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ജൂണിലെ മഴയോടൊപ്പം എത്തിയ ഹീരയെ ഒരിക്കലും മറക്കില്ല. മഴയത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വണ്ടിയിൽ പോകുമ്പോൾ കാൽനട യാത്രക്കാരെ ഒന്ന് പരിഗണിക്കണം. അവരും യാത്രക്കാരാണ് എന്ന തോന്നലുണ്ടാവണം.

0: അതൊക്കെ കെയർഫുൾ ആയിരിക്കാം. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് സത്യനാരായണനാണ്. നമസ്തേ അഹല്യ, ഹീര, സുനിൽ, വൈശാഖം, എളവം,
1: പൂരാടം, തൃതീയ അല്ലേ.
0: ഇന്ന് എന്റെ പുത്രവധുവായ ശ്രീകുട്ടി എന്ന ശർമ്മദയ്ക്ക് ജന്മദിനമായിരിക്കും. ആ ഓക്കെ, ആശംസകൾ. വിവാഹ വാർഷികം എന്ന് കൊണ്ടാടുന്നവർക്കും ആർ ജി ഹീരയ്ക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. സ്നേഹം, സത്യനാരായണൻ, പുതുശ്ശേരി. താങ്ക് യു സത്യനാരായണൻ, അങ്ങോട്ടും ഒരു നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു.
1: അടുത്ത മെസ്സേജ്, ഹായ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടിച്ചല്ല. ആദ്യം തന്നെ പുതുതായി ഞങ്ങളുടെ അഹല്യ കുടുംബത്തിൽ കൂട്ടുകൂടിയ ആർ ജെ ഹീര വെൽക്കം ടു മൈ ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോപ്പിക്കിലേക്ക് വന്നാൽ, മഴ സമയത്ത് വഴുതി വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള നല്ല ചെരുപ്പ് യൂസ് ചെയ്യുക, അതായത് സ്ലിപ്പ് ആവാത്ത ചെരുപ്പ് യൂസ് ചെയ്യുക. പിന്നെ മഴ സമയത്ത് പായൽ പെട്ടെന്ന് വരും, അതുകൊണ്ട് അത് പോവാനുള്ള സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം, എന്റെ പേഴ്സണൽ കാര്യമാണ്, മഴ പെയ്താൽ മുറ്റമടിച്ച് വാരേണ്ട കാര്യമില്ല എന്നാണ്. അടിച്ചു വാരേണ്ട കാര്യമില്ല, അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ എണീറ്റതും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പതുക്കെ മഴ ഇല്ലാത്ത സമയത്ത് ചെയ്യാലോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മഴ. എനിക്ക് ഹീരയുടെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാതിയെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു രമ്യ രാധാകൃഷ്ണൻ രാമാണ്ടി ചല. രണ്ടുപേരും തൃശ്ശൂരാണല്ലോ, അതുകൊണ്ടായിരിക്കണം.
0: അടുത്ത മെസ്സേജ് മഹേഷ് ആണ്. ഹായ് അഭിരാമി, ശുഭദിനം. അഭിരാമി ഇല്ല ഇവിടെ. പുതിയ ആർ ജെ ഹീരയ്ക്ക് അഹല്യയിലേക്ക് സ്വാഗതം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ ജയശങ്കറിന് 1000 ജന്മദിനാശംസകൾ. ജയങ്കർ, ഓക്കെ. 10 വർഷമായി അഹല്യയിലെ പ്രിയ ആർ ജെ സുനിൽജിക്ക് 1000 ആശംസകൾ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അഹല്യയുടെ കൂടെ ഇനിയും ഒത്തിരി കാലം കൂടെ ഉണ്ടാവട്ടെ. കേട്ട് കേട്ട് കൂടുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ പ്രിയ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, മഹേഷ് പെരുവള്ളൂർ. മഹേഷ്, താങ്ക് യു സോ മച്ച് കേട്ടോ.
1: അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹൈ ഹീര, സുനിൽ, ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. മനോഹരമായ ഫോർട്ട് കൊച്ചിയുടെ കടലോരങ്ങളിൽ തിരതല്ലുമാലകളുടെ പരിലാളനത്തിന്റെ പരിമളം പടർത്തി എന്റെ പൊന്നു. ഗഗനവീതികളിലെങ്ങും അലയടിച്ച സൗഹൃദത്തിന്റെ ശബ്ദവീജികൾ എന്നിലേക്ക് ആവാഹിച്ചെടുത്ത നിമിഷം മുതൽ അക്ഷരങ്ങൾ കൊണ്ട് അളന്നെടുക്കാനാവാത്ത, ഇനിയൊരു വാക്കിനാലും എഴുതപ്പെടാനാവാത്ത, എന്നാൽ അത്രമേൽ ആഴത്തിൽ ആത്മാവിൽ എഴുതി ചേർത്ത, വേണമായിരുന്നു ഇതൊക്കെ രാവിലെ തന്നെ
0: കഷ്ടപ്പെടുത്തുക,
1: ഹൃദയം കൊണ്ട് ഈണത്തിൽ വായിച്ചെടുക്കേണ്ട കവിത പോലെ ഒഴുകുന്ന സ്നേഹ സൗഹൃദമാണ് പ്രിയ ചങ്ങാതി ജയശങ്കർ. കഴിഞ്ഞല്ലേ, ഓക്കെ, സന്തോഷം. ഇന്ന് ജയങ്കറിന്റെ ജന്മദിനത്തിന് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ നേരുന്നു. കൂടാതെ അപ്പുപിള്ളയൂർ മാധവൻ ചേട്ടന്റെ കൊച്ചുമകൻ വസിഷ്ഠനും ത്രിമൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അതൊരു നീണ്ട മെസ്സേജ് ആയിരുന്നു, ഞാൻ അപ്പൊ സിമ്പിൾ മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ ആൻഡ് ഹീരമോളെ, ന്യൂ മെമ്പറായ ഹീരയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദിവ്യ മെസ്സേജ് അയച്ചിട്ടുണ്ട്, താങ്ക് യു കേട്ടോ ദിവ്യ.
1: അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മഴക്കാലത്ത് കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ചിരട്ട, മുട്ടത്തോട്, അതുപോലെ വിറകിന് മുകളിൽ ഇടുന്ന ടാർപ്പായ, ടെറസിന് മുകളിൽ ഫ്രിഡ്ജിന് പിന്നിൽ എന്നിവ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുക. ഹീരയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു. സുനിലേട്ടനും ആശംസകൾ അറിയിക്കുന്നു. സൗമ്യ ചെറുപ്പുളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൗമ്യ, താങ്ക് യു സോ മച്ച്. സൗമ്യക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: എനിക്ക് തോന്നുന്നു കുഞ്ഞിപ്പ എന്നാണ് പേരുന്നു, കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, നമസ്കാരം അഹല്യ. ഇന്ന് June 3, 4 മണിക്ക് തുടങ്ങിയ മഴയാണ്, ഇടവപ്പാതി തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ഇന്ന് ഞങ്ങളുടെ മരുമകൾ ആബിദ വാഹിദിന്റെയും ഫോർട്ട് കൊച്ചിയിലെ ജയങ്കർ സലിതയുടെയും ജന്മദിനമാണ്. രണ്ടുപേർക്കും ഊഷ്മളമായ പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് മലപ്പുറത്തുനിന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
1: തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഊഷ്മളമായ പിറന്നാൾ ആശംസകൾ ഞങ്ങളും
0: അറിയിക്കുകയാണ്.
1: അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹലോ, നമസ്കാരം സുനിൽകുട്ട, ഹീരമോളെ നമസ്കാരം. അഹലെ റേഡിയോ നിലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല ശബ്ദം, നല്ല ഉഷാറോടെ സംസാരിക്കുന്നുണ്ട്, വെരി ഗുഡ്.
0: എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു.
1: ഓക്കെ, പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ മാധവേട്ടന്റെ പേരക്കുട്ടിക്കും ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. കുമാരി മഴവൽ നഗർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: കുമാരി, താങ്ക് യു സോ മച്ച്.
1: ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അപ്പൊ അടുത്തത് ഉഷ കൊട്ടേക്കാടാണ്. ഗുഡ് മോർണിംഗ് സുനിൽ, ഹീര, വെൽക്കം ഹീര. ആദ്യമായിട്ട് ലൈവിൽ വന്നതാണ് എന്ന് തോന്നുന്നേയില്ല. ഇന്നത്തെ വിഷസ് നിങ്ങൾ രണ്ടുപേർക്കും ആവട്ടെ പരിചയമുള്ള ആള് സംസാരിക്കുന്ന പോലെയുണ്ട്. താങ്ക് യു കേട്ടോ ഉഷ ചേച്ചി, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആവട്ടെ.
1: അടുത്ത മെസ്സേജ്. ഹായ് സുനിൽ, ഹീരക്കുട്ടി ഗുഡ് മോർണിംഗ്. ഹീരക്കുട്ടിക്ക് അഹലെ കുടുംബത്തിലേക്ക് സ്നേഹ സ്വാഗതം. ടോപ്പിക്കിലേക്ക് വന്നാൽ ശ്രദ്ധിച്ചു പോവുക, നിങ്ങളെ പ്രതീക്ഷിച്ച ഒരു കുടുംബം ഇരിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. ശരിയാണ്.

0: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മാധവേട്ടന്റെ പേരെ കുട്ടിക്ക് ജന്മദിനാശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും ഇന്ദിര ചേച്ചി, മിനി ടീച്ചർ, ഷക്കീല ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, പിന്നെ ഹീരക്കുട്ടിക്കും സുനിലും ഒരു അടിപൊളി കിടുക്കാജ് ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന ചന്ദ്രൻ ചേട്ടന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഈ മെസ്സേജ്. ദ ബെസ്റ്റ് വിഷസ് ടു ന്യൂ ആർ ജി ഹീര ബൈ ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ. നമ്മുടെ സുശീലാമ്മയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു കേട്ടോ, നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോ നല്ലൊരു ദിവസം ആവട്ടെ അങ്ങോട്ടും. ഓക്കെ,
0: അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിലൂട്ട ആൻഡ് ഹീരക്കുട്ടി. ഹീര നല്ല പേര്, നല്ല ശബ്ദം, സംസാരിക്കുന്നത് കേൾക്കാനും സൂപ്പർ ആണ്. ടോപ്പിക്കിലേക്ക് വന്നാൽ, മഴക്കാലത്ത് വഴുക്കി വീഴാതെ ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്കൊക്കെ മുറ്റത്ത് പരീക്ഷ നോക്കിയ ആളാണ്. ബാക്കിയെല്ലാം ശ്രോതാക്കൾ പറഞ്ഞതുപോലെ, ഇന്ന് വിശേഷം ആഘോഷിക്കുന്ന എല്ലാവർക്കും, അഹലിയ കുടുംബത്തിലെ എല്ലാവർക്കും, സുനിലൂട്ടനും ഒപ്പം ഹീരക്കുട്ടിക്കും സ്നേഹാശംസകൾ. ഏറെ സ്നേഹത്തോടെ ഇന്നലെ ചേച്ചിയാണ് പെരുവമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചത്.
1: ഓക്കെ, കവിതയാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ശുഭദിനം, ഹായ്, ഹലോ സുനിൽ ആൻഡ് ഹീര. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. പാട്ടുകളും പൊളി. താങ്ക് യു കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം, കിടുക്കാച്ചി ദിവസം അങ്ങോട്ടും വിഷയുന്നു കവിത. ഓക്കെ,
0: അടുത്തൊരു മെസ്സേജ് സുധീർ കല്ലേക്കാട് ആണ്, കല്ലേക്കുളങ്ങരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലേ. ഇന്ന് സൈക്കിൾ ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു പ്രൊഫഷണൽ ബൈസൈക്ലിംഗ്, ലാസ്റ്റ് 25 വർഷമായിട്ട് സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്, എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ,
0: അദ്ദേഹത്തിനും ആശംസകൾ നേരുന്നു. അവസാനത്തെ മെസ്സേജിലേക്ക് പോവാം.
1: സുനിലിനും ഹീരയ്ക്കും ഗുഡ് മോർണിംഗ്. അഹല്യ എഫ്എമ്മിലേക്ക് പുതുതായി വന്ന ആർ ജി ഹീരയ്ക്കും സ്വാഗതം. നല്ലൊരു അവതരണം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ ആശംസിക്കുന്നു. ജയരാജ് പെരിന്തൽമണ്ണ, താങ്ക് യു സോ മച്ച് ജയരാജ്. നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
0: ഓക്കെ, അപ്പോ സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. ഏറെക്കുറെ മെസ്സേജ് എല്ലാം നമ്മൾ വായിച്ചു
1: തീർത്തിട്ടുണ്ട്.
0: വേറെ മെസ്സേജും ആരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏറെക്കുറെ വൈൻഡ് ചെയ്യാനുള്ള നേരമൊക്കെ എങ്ങനെയായി? അപ്പൊ മഴക്കാലമൊക്കെ ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ലിസണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഡേ ആണ്, ബൈസൈക്കിൾ ഡേ ആണ്. നമ്മുടെ ഹെൽത്തിന് എനിക്ക് തോന്നുന്നു മറ്റു എക്സസൈസ് ഒന്നും വേണ്ട, ഈ സൈക്ലിംഗ് ചെയ്യുകയാണെങ്കിൽ അല്ലേ. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ ഒരു സൈക്ലിംഗിന്. എല്ലാ പാർട്ടും നമ്മൾ ഇളകുവാണല്ലോ. ഇപ്പോ മടിയൊക്കെ കാരണം നമ്മൾ സൈക്കിളൊക്കെ പല മൂലയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും, പഴയ സൈക്കിളൊക്കെ
1: ഉറപ്പായിട്ടും.
0: അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സൈക്കിൾ കൂടെ ഉള്ളത് നല്ലതായി.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിലൊക്കെ ആയിരിക്കും നമ്മള് സൈക്കിളിനോട് അത്രയും ഒരു ക്രേസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നുണ്ടാവുക. ഇപ്പൊ അത്ര ക്രേസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടി, നമ്മൾ ഈ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ നമുക്ക് നമ്മള് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. സൈക്കിൾ വാസ് വെരി ഇമ്പോർട്ടന്റ് ഇപ്പോഴും. അത് ഏത് പ്രായം എന്നൊന്നുമില്ല, ഏത് പ്രായത്തിലും സൈക്കിൾ ചവിട്ടാം, സൈക്കിൾ ചവിട്ടണം. മൂവിങ് യുവർ ബോഡി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന. നമ്മളെപ്പോഴും എത്ര പ്രായമായാലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാം.
0: തീർച്ചയായിട്ടും അതിന് നല്ലൊരു മീഡിയമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൈക്കിൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക. ഒരു കുഞ്ഞു മെസ്സേജ് കൂടെ ഉണ്ട്. അഹലിയിൽ വർക്ക് ചെയ്യുന്ന കാർത്തിക്കിന് ഇന്ന് ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും കാർത്തിക്കിന് പിറന്നാൾ ആശംസകൾ കൂടെ നേരുന്നു. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങ് വൈൻഡ് ചെയ്ത് പോവാം അല്ലേ. ഒരു മെസ്സേജ് കൂടെ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇതാണ് പ്രശ്നം.
1: ഓക്കെ, ഗുഡ് മോർണിംഗ് അഹല്യ. മെസ്സേജ് അയക്കാൻ
0: വൈകി,
1: ക്ഷമിക്കണം, ക്ഷമിച്ചു ക്ഷമിച്ചു. ഇന്ന് വന്ന് ഹീരയ്ക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത സുനിലിനും ഹാപ്പി ഡേ. താങ്ക് യു. ഇതാരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്?
0: പേര് മാത്രം പറഞ്ഞു,
1: പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും പേര് പറയാത്ത ആൾക്കും നല്ലൊരു ഗുഡ് ഡേ ആൻഡ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ.
0: അപ്പോ ഹീര എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ലൈവ്?
1: അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പോവാൻ താല്പര്യമില്ല കേട്ടോ, എനിക്ക് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് പോകുമ്പോ. ബിക്കോസ് ഭയങ്കര ലവ്, എന്താ പറയാ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ആള് വരുമ്പോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പുതിയ ഫാമിലിയിലോട്ട് ഞാൻ ഇങ്ങനെ കാലെടുത്ത് വെച്ചൊരു ഫീൽ എനിക്ക്.
0: പക്ഷേ പോയേ പറ്റുള്ളൂ, 9:30 സെലിബ്രേറ്റ് ആയിലേക്ക് വരാനുള്ളതാണ്.
1: യെസ്, അപ്പൊ എന്തായാലും നമ്മള് ആയിലേക്ക് വഴിമാറി കൊടുക്കുകയാണ്. അപ്പോ അടുത്ത പാട്ട് എന്ന് പറയുന്നത് മഞ്ചാടി മഴ എന്ന് പറഞ്ഞ പാട്ടാണ്. നമ്മൾ റോക്ക് ആൻഡ് റോളിൽ കേൾക്കാമോ? നല്ലൊരു പാട്ടാണ്. എനിക്കൊരു മധു ബാലകൃഷ്ണൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പോ ഈ ഒരു മഴയും നമ്മുടെ മധു ചേട്ടന്റെ വോയിസും ഒക്കെ ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഈ ഒരു ഫീല് അല്ലെ. അപ്പൊ എന്തായാലും പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി വിഷസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയും നിങ്ങളുടെ കൂടെ പാട്ടുകളും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് കൂടെ കൂടുന്നതായിരിക്കും. അപ്പൊ ദിസ് ഇസ് ഹീര ആൻഡ്
0: സുനിൽ.
1: അപ്പോ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് നല്ലൊരു ദിവസം ആവട്ടെ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ

0: കോണ്ടാക്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം മിനതി സലലാഡിലേക്ക്. സിനിമാ വിശേഷങ്ങളുമായി പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്ല. സലലാഡ് സിനിമ സ്പെഷ്യലിന്റെ ചോരമരവിക്കുന്ന നിമിഷങ്ങൾ നിറഞ്ഞ ഒരു പുതിയ എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയില്ലാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ സലലാഡ് റേഡിയോ സ്ക്രീനിൽ കീറി മുറിക്കാൻ പോകുന്ന, അല്ല കേൾക്കാൻ പോകുന്ന, ആ ഒരു സിനിമ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ വിറപ്പിക്കുകയും ഒപ്പം ഒ ടി ടിയിൽ വൻ തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത അഖിൽ പോൾ അനസ് ഖാൻ കൂട്ടുകെട്ടിന്റെ സൂപ്പർ ഹിറ്റ് സൈക്കോ ത്രില്ലർ ചിത്രം ഫോറൻസിക്. ഫോറൻസിക് എന്ന സിനിമയുടെ പ്ലോട്ടിലേക്കാണ് നമ്മുടെ ടൊവിനോ തോമസും മമത മോഹൻദാസും മത്സരിച്ച് അഭിനയിച്ച പക്ക സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ പടം. നമുക്കിതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കഥാ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നാലോ. അങ്ങനെ കഥ നടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. വളരെ ശാന്തമായി പോകുന്ന നഗരത്തെ നടുക്കിക്കൊണ്ട് പെട്ടെന്ന് ചില ദുരൂഹമായ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന കൊച്ചു പെൺകുട്ടികളാണ് ഈ ഒരു കൊലപാതകത്തിന് ഇരയാകുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. ഈ ഒരു പാതകത്തിന്റെ രീതി കാര്യം

സൈക്കോ കില്ലർ പോലീസിനും സാമൂലിനും മുന്നിൽ വെക്കുന്ന ആ ഞെട്ടിക്കുന്ന വെല്ലുവിളി, ആ ഒരു ഞെട്ടിക്കുന്ന വെല്ലുവിളി എന്താണ്? അതാണ് നമ്മൾ ഇനി സെലലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹൽനേ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back to Celluloid. സെല്ലുലോയിഡുമായി കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സീരിയൽ കില്ലറെ പൂട്ടാൻ വേണ്ടി ഫോറൻസിക് തെളിവുകളുമായി ഇറങ്ങിയ സാമുവലിനെ കുറിച്ചാണല്ലേ. സാമുവൽ കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ കാൽപ്പാടുകളും ഡി എൻ എ തെളിവുകളും ലാബിൽ വെച്ച് വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അവിടെയാണ് സയൻസിനെ പോലും ഞെട്ടിക്കുന്ന ആ ആദ്യത്തെ വലിയൊരു ട്വിസ്റ്റ് പുറത്തു വരുന്നത്. അതായത് ആ തെളിവുകൾ പ്രകാരം ഈ ക്രൂരനായ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ഒരു മുതിർന്ന വ്യക്തിയല്ല, മറിച്ച് കേവലം 10 അല്ലെങ്കിൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണെന്ന്. ഇത് കേട്ട് പോലീസും ഡോക്ടർമാരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോകുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെ ഇത്രയും കൃത്യതയോടും ക്രൂരതയോടും കൊലപാതകങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നു? അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഋതികയുടെയും സാമുവലിന്റെയും വ്യക്തി ജീവിതത്തിലേക്കും ഈ ഒരു കേസിന്റെ നിഴൽ വീഴാനായി തുടങ്ങുകയാണ്. പണ്ട് ജയിലിൽ കിടന്നു മരിച്ച ഒരു കൊടും സൈക്കോ കില്ലറുടെ മകനാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പോലീസിന് സംശയം വരികയാണ്. അതിനിടയിൽ ഋതികയുടെ സ്വന്തം മകളെയും ആ സൈക്കോ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയാണ്. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഋതികയും കൊലയാളിയുടെ യഥാർത്ഥ മുഖം കണ്ടെത്താൻ സാമുവലും നടത്തുന്ന ആ ഒരു വലിയ മൈൻഡ് ഗെയിമാണ് പ്രേക്ഷകരെ ഇങ്ങനെ ആകാംക്ഷയുടെ ആ ഒരു മുൾമുനയിൽ നിർത്തുന്നത്. എന്നാൽ നമ്മൾ കാണുന്നതാണോ സത്യം? ആ കൊച്ചുകുട്ടിയാണോ യഥാർത്ഥം? തിയേറ്റർ ആ അൾട്ടിമേറ്റിലേക്കാണ്. അങ്ങനെ അത് നമുക്ക് കേൾക്കാം ലോയ്ഡ് ഒരു ഇലക്ക് ശേഷം. സ്റ്റെഡിയൻ വിത്ത് ഹലീഫും നൈറ്റ് പോയിന്റ് കൂട്ടുകൂടാ.

0: celluloid.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ലാഡാണ് കൂടെയുള്ളത്. ഞാൻ ആയിലിയാനട്ടോ. അങ്ങനെ താ ആ കഥ അതിന്റെ ഏറ്റവും ഉയർന്ന ഭീകരമായ ക്ലൈമാക്സ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാമോൽ ഒരു കാര്യം കണ്ടെത്താണ്, ആ കൊച്ചുകുട്ടി വെറും ഒരു കളിപ്പാവ മാത്രമാണ്. ആ കുട്ടിയെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്ന, നമ്മളെയെല്ലാം അടിയോടെ തെറ്റിദ്ധരിപ്പിച്ച ഒരു യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് വില്ലൻ വേറെ ഒരാൾ. സിനിമയുടെ ആ അവസാന അരമണിക്കൂർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രേക്ഷകന്റെ തലച്ചോർ കറക്കിക്കളയുന്ന ട്വിസ്റ്റുകളുടെ പൂരമായിരുന്നു മച്ചാമാരി. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ്. നമ്മൾ സിനിമയുടെ തുടക്കം മുതൽ വളരെ പാവമെന്നും മാന്യമെന്നും കരുതിയ, അല്ലെങ്കിൽ ആ കേസിൽ

പോലീസിന് അത്രയും അധികം സഹായിക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരാൾ. ആ ഒരാളാണ് ഈ ഒരു സിനിമയിലെ വില്ലൻ. ആരാണ് ആ ഒരു കഥാപാത്രം എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ഒരു ട്വിസ്റ്റ് അങ്ങ് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് അതങ്ങ് റിവീൽ ചെയ്യാതെ. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം ആരായിരിക്കും ആ ഒരു കൊടൂര വില്ലൻ എന്ന്. ആ ഒരു കൊലപാതകയ്ക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പണ്ട് കുട്ടിക്കാലത്ത് തന്റെ അച്ഛൻ തന്നോട് ചെയ്ത ക്രൂരതകളിൽ നിന്നും ഉണ്ടായ മാനസിക വൈകല്യമാണ് അവനെ ഒരു സൈക്കോ സീരിയൽ കില്ലറാക്കി മാറ്റിയത്. അവൻ ആ ഒരു കൊച്ചുകുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്തും ഭീഷണിപ്പെടുത്തിയും തനിക്ക് വേണ്ടി ഉള്ള കൊലപാതകങ്ങൾ ചെയ്യിക്കുകയായിരുന്നു എന്നതാണ്. ഒടുവിൽ സാമുവൽ ആ ഒരു വില്ലന്റെ താവളം കണ്ടെത്തുകയും ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് കിട്ടിയ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് അവനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. വില്ലനും സാമുവലും തമ്മിൽ ക്ലൈമാക്സിൽ നടക്കുന്ന ആ ഒരു മരണപ്പോരാട്ടം കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും സീറ്റിന്റെ അറ്റത്തിരിക്കേണ്ടി വരുന്നുള്ളതാണ്. ഒരു ഒന്നാന്തരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണ്ട ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു പടം നമുക്ക് നൽകുന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഭീകരമായിട്ടുള്ള ഒരു ചെറിയ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഇതിന്റെ ടെക്നിക്കൽ മാജിക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം സ്റ്റേഡിയം വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂ.

0: celluloid.
1: സെല്ലുലോയിഡിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ കഥ വളരെ വിശദമായിട്ട് കേട്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എങ്കിൽ ഈ

ഒരു സിനിമയെ ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നമ്മൾ അറിയണം അല്ലെ. ഈ ഒരു സിനിമയുടെ തിരക്കഥയും സംവിധാനവും അഖിൽ പോളും അനസ് ഖാനും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിൽ അധികം വരാത്ത ഫോറൻസിക് സയൻസ് എന്ന വിഷയമെടുത്ത് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ റിച്ച് ആയിട്ടാണ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്യാനായിട്ട് അവർ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജെക്സ് ബിജോയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിൽ ആ ഒരു ഡാർക്ക് ആംബിയൻസിന്റെ മ്യൂസിക്കും, പ്രത്യേകിച്ച് വില്ലൻ സ്ക്രീനിൽ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു വിറപ്പിക്കുന്ന തീ മ്യൂസിക്കും തിയേറ്ററുകളിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഒരു ഭയമുണ്ട്. അത് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് സാധിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ അഖിൽ ജോർജാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഫോറൻസിക് ലാബിലെ നീലവെളിച്ചവും രാത്രിയിലെ ഇൻവെസ്റ്റിഗേഷൻ രംഗങ്ങളുമെല്ലാം ഒരു ഹോളിവുഡ് ക്വാളിറ്റി ലുക്കിലാണ് കേട്ടോ ക്യാമറയിൽ അദ്ദേഹം പകർത്തിയിരിക്കുന്നത്. ഷമീർ മുഹമ്മദാണ് എഡിറ്ററായി വരുന്നത്. സയന്റിഫിക് ഡാറ്റകളും കഥയുടെ പേസിംഗും ഇവിടെയും ബോറടിപ്പിക്കാതെ വളരെ ഷാർപ്പായിട്ടാണ് ഇതിൽ എഡിറ്റ് ചെയ്തൊരുക്കിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളൊരു പക്കാ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സയൻസ് ത്രില്ലർ പ്രേമിയാണെങ്കിൽ ഈ ഒരു ഫോറൻസിക് എന്ന ചിത്രം ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ OTTയിൽ തിരഞ്ഞുപിടിച്ച് കാണാനായിട്ട് നോക്കിക്കോളൂ. അങ്ങനെ നീ സിലവാടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ

ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10

0: ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലാണ്, വണ്ടിയുടെ മുൻചക്രം ഇങ്ങനെ ആകാശത്തേക്ക് പൊക്കിയിട്ട് കുറച്ചു ദൂരം ഇങ്ങനെ ഓടിച്ചു പോവാണ്, അഭ്യാസം കാണിക്കുകയാണ്. അതിന്റെ താഴെ വീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ പേരാന്ന് തോന്നുന്നു വീലിംഗ് എന്നുള്ളത്. ഈ വീലിംഗ് ചെയ്യുക, റോഡിൽ വണ്ടിയെടുത്ത് പാമ്പ് പടം വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുക, ആകാശത്തേക്ക് വണ്ടിയുടെ ടയറ് പൊക്കിയിട്ടുള്ള അഭ്യാസങ്ങൾ കാണിക്കുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാസ് ഡയലോഗ് ഇട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസ് അങ്ങ് അപ്ലോഡ് ചെയ്യുക. എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ കുറച്ച് ലൈക്സിനും ഷെയർസിനും വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ റീൽസ് വീരന്മാരും ഷോ ഓഫ് കാണിക്കുന്ന ആളുകളും അറിയാൻ ഇനി ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് മാത്രമല്ല ഷെയർ മാത്രമല്ല വരിക, നിങ്ങളുടെ വാതിലിൽ വന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു മുട്ടുമുണ്ടാകും. അടിയന്തിരമായിട്ടൊരു പണി കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. സമയം നോക്കുമ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റെ ടീം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റോഡിലൂടെ അപകടകരമായ രീതിയിൽ കാറോ ബൈക്കോ ഓടിച്ച് മാസ് കാണിച്ചാൽ അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് സ്റ്റാർ ആകാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ കൃത്യമായി പൂട്ടാൻ വേണ്ടിയിട്ട് ദാ വന്നിരിക്കുകയാണ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിന്റെ ഒരു പ്രത്യേക MVD സൈബർ വിംഗ്. ഇവരുടെ പണി എന്താണെന്നോ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ട് ലൈക്ക് അടിക്കുമ്പോൾ ഈ സൈബർ വിംഗ് ഇരുന്ന് നിങ്ങളുടെ വണ്ടിയുടെ നമ്പറും ലൊക്കേഷനും നോക്കി ഫൈൻ അടിക്കും. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഫോൺ പോക്കറ്റിലിടുന്നതിന് മുൻപ് തന്നെ RTOയുടെ വക ഒഫീഷ്യൽ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വരും, മോനെ ഒരു 5000 രൂപ എടുത്ത് വെച്ചു എന്ന്. അതുകൊണ്ട് റോഡിലെ രാജാക്കന്മാരാകാൻ ഇറങ്ങുന്ന പ്രിയപ്പെട്ട ഈ റീൽസോളികളോട് പറയാനുള്ളത്, ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഈ അഭ്യാസ പ്രകടനം നേരെ നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ആകുന്നതിലേക്കോ വലിയൊരു പിഴ തുകയിലേക്കോ ആയിരിക്കും. RTO ഇനി ഡിജിറ്റലായിട്ടാണ്

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓ ശരി, ഫൈൻ കൊടുക്കണായിരിക്കും, അതല്ലേ ഉള്ളൂ. പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് പിഴയടിച്ച് കൈ കഴുകി പോകാം എന്ന് കരുതണ്ട. അങ്ങനെ കരുതിയെങ്കില് നമ്മുടെ റീൽ സിംഗങ്ങൾക്ക് തെറ്റി. ഇത്തവണ മോട്ടോർ വാഹന വകുപ്പ് ഒരു കട്ടുപ്പമേറിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോക്കറ്റ് കീറുന്ന പിഴയ്ക്ക് പുറമെ ഒരു ദിവസം മുഴുവൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ വന്ന് കടുത്ത ക്ലാസ്സും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഫോണിൽ ലൈക്കും കമന്റും നോക്കിയിരുന്ന പിള്ളേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ RTO ഓഫീസിലെ ബെഞ്ചിലിരുന്ന് റോഡ് സുരക്ഷാ ക്ലാസ് കേൾക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നിരവധി റീൽസ് രാജാക്കന്മാരെയാണ് വണ്ടി സഹിതം പൊക്കി MVD ക്ലാസ്സിലേക്ക് വിട്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്ന മറ്റൊരു രസകരമായ കണക്ക് എന്താണെന്ന് വെച്ചാൽ, റോഡിൽ ഇങ്ങനെ ക്യാമറയും വെച്ച് സർക്കസ് കാണിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും 19 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കുട്ടിപ്പട്ടാളംസ് ആണ്. ഒരല്പം ലൈക്കിന് വേണ്ടി ജീവിതം തന്നെ റിസ്കിലാക്കുന്ന ടീംസ്. ഈ 30 വയസ്സിന് മുകളിലുള്ള നമ്മുടെ സീനിയർ സിംഗങ്ങൾ പൊതുവെ ലൈൻ ക്ലിയർ ആയിട്ട് നല്ല റെസ്പോൺസിബിലിറ്റിയോടെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 30+ ആയ ചേട്ടന്മാർക്ക് മാസമായി നടക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം, റോഡിലിറങ്ങുമ്പോൾ അനാവശ്യമായ അഭ്യാസ പ്രകടനങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ ലൈഫ് വെച്ച് കളിക്കണേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെയൊക്കെ വീടുകളില് പ്രത്യേകിച്ച് അടുക്കളകളില് ഇപ്പൊ ഒരു വില്ലൻ കടന്നുകൂടിയിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും കറികളും എന്തിനേറെ പറയുന്നു, നമ്മൾ ബാക്കി വന്ന ജമന്തി വരെ നമ്മൾ എന്തിലാണ് എടുത്ത് വെക്കാറുള്ളത്? നമ്മുടെ സ്വന്തം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അല്ലേ. രാവിലെ ഓഫീസിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ നല്ല തിളച്ച ചോറും കറിയും ഈ പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സുകളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നവരായിരിക്കും ഒരുപാട് മനുഷ്യര്. പക്ഷെ സൂക്ഷിക്കണം, നമ്മൾ വിചാരിക്കുന്ന അത്ര പാവമല്ല ഈ പ്ലാസ്റ്റിക് ഡബ്ബകൾ. ചൂടുള്ള ഭക്ഷണം ഇതിൽ വെക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതൊരു പതുക്കെ ഒരു വിഷക്കൂട്ടായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോക്സുകളിൽ ബിസ്ഫെനോൾ എ എന്ന് പറയുന്ന ഒരു ഭയങ്കര രാസവസ്തുവാണ് അടങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വലിയ തോതിൽ ഉണ്ടാകും. നീ അതുകൊണ്ടും തീർന്നില്ല, ഇതിലും വലിയ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. ഈ പാത്രങ്ങളിൽ ചെറിയ പോറലുകളോ കേടുപാടുകളോ വീഴുമ്പോഴേ അതിൽ നിന്ന് നമ്മുടെ കണ്ണിൽ കാണാതെ അത്രയും ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ പതുക്കെ അടർന്ന് നമ്മുടെ നല്ല ഒന്നാം തരം സാമ്പാറിലും അവിയലിലും ഒക്കെ വന്ന് വീഴും. എന്നിട്ട് നേരെ നമ്മുടെ വയറ്റിലേക്ക് പോകും. ഗവേഷകർ ഇപ്പോഴും ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ കണ്ട് അമ്മ ഇതിലേക്ക് ആ ചൂട് കറി മാറ്റി വെച്ചോളൂ, നാളേക്ക് എടുക്കാം എന്ന് പറയുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്നത് നല്ല

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ പ്ലാസ്റ്റിക്കിന്റെ ഇന്റർനാഷണൽ മാനദണ്ഡങ്ങളായിട്ടുള്ള USDA നിയമങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം FSSAI ഉണ്ട്. അതിന്റെയൊക്കെ 2018 പാക്കേജിംഗ് റൂൾസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വായിച്ച് തല പൊക്കുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്ന വലിയ വലിയ അബദ്ധങ്ങൾ, അമളികൾ ഒഴിവാക്കുക. നമ്മുടെ അടുക്കളയിൽ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വളരെ വിഷാംശം കടന്നു കയറാൻ പെട്ടെന്ന് പറ്റുന്ന 6 ഭക്ഷണങ്ങളുണ്ട്. കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആ പാത്രങ്ങൾ എടുത്ത് തട്ടിന് പുറത്തിടും. അതുകൊണ്ട് ഞാൻ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ഇറച്ചി, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, അസിഡിറ്റി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇലവർഗ്ഗങ്ങൾ, പഴങ്ങൾ, ഏത് തരത്തിലുള്ള ചൂടുള്ള ഭക്ഷണവും പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലോലൈറ്റുകളും BPA ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വസ്തുക്കൾ, ചൂടുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണ്, ഹാനികരമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: ഹരിത ഭൂമി. ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
0: വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ലോക വിപണിയിലേക്ക് നാടകീയമായി കടന്നു വന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ജനപ്രിയമായി മാറിയ ഒരു അപൂർവ മധുര ഫലത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദൂരെ ഫിലിപ്പൈൻസിലെ കോഗോൺ പബ്ലിക് മാർക്കറ്റിൽ കൈവണ്ടികളിൽ നിരത്തിവെച്ച ഈ പഴം വാങ്ങാനായി ആളുകൾ തടിച്ചുകൂടിയതും സോഷ്യൽ മീഡിയയിലൂടെ ഇത് ലോകമാകെ വൈറലായതും ഈ അടുത്ത കാലത്താണ്. കണ്ടാൽ ഒരു ചെറിയ നാളികേരമോ സപ്പോർട്ടയോ പോലെ ഇരിക്കുന്ന ഉള്ളിൽ മാമ്പഴത്തിൻ്റെയും പപ്പായയുടെയും തണ്ണിമത്തിൻ്റെയും സമ്മിശ്ര സ്വാദുള്ള ചുപ്പാ ചുപ്പാ എന്ന ആമസോൺ സുന്ദരിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഹരിതഭൂമിയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുമ. ചുപ്പാ ചുപ്പായെ കുറിച്ച് അറിഞ്ഞാലോ? ആമസോണിലെ ഉഷ്ണമേഖല അഗാധ വനങ്ങളുടെ സന്തതിയായ ചുപ്പാ ചുപ്പയുടെ ശാസ്ത്രീയ നാമം ക്വാററിബിയ കോർഡേറ്റ എന്നാണ്. ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ പ്രദേശങ്ങളിൽ സമൃദ്ധമായി വളരുന്ന ഇതിനെ അമേരിക്കൻ സപ്പോർട്ട എന്നും വിളിക്കാറുണ്ട്. ആമസോൺ നദീതടങ്ങളിലെ വനമേഖലയിൽ ഏകദേശം 20 മുതൽ 45 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൻ വൃക്ഷമാണ് ഇത്. പല നിലകളിലും ഗോപുരം പോലെ ക്രമീകരിച്ച ശിഖരങ്ങളും ഹൃദയാകൃതിയിലുള്ള കടും പച്ച ഇലകളുമാണ് ഈ മരത്തിന്റെ പ്രത്യേകത. പഴയ ഇലകൾ കൊഴിയുകയും പുതിയവ വളരുകയും ചെയ്യുന്നതിനിടയിൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ഇലകൾ നഷ്ടപ്പെടുന്ന സെമി ഡെസിഡ്യൂവസ് പ്രകൃതമാണ് ഈ ഒരു മരത്തിനുള്ളത്. അതായത് അർദ്ധ ഇല പൊഴിയും സസ്യം. ഇതിന്റെ പൂക്കൾ ചെറുതും സുഗന്ധമുള്ളതുമാണ്. ഇളം റോസ്, ക്രീം അല്ലെങ്കിൽ മഞ്ഞ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പൂക്കൾ രാത്രികാലങ്ങളിലാണ് വിടരുക. ചിത്രശലഭങ്ങളും തേനീച്ചകളും ഹമ്മിംഗ് പക്ഷികളുമാണ് പ്രധാന പരാഗകാരികൾ. മരത്തിന്റെ പ്രധാന തടിയിലും ശിഖരങ്ങളിലും കൂട്ടമായി വിടരുന്ന ഈ പൂക്കൾ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ആമസോണിൽ കാണപ്പെടുക. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇവ സ്വാദിഷ്ടമായ പഴങ്ങളായി മാറുന്നു. ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ദക്ഷിണ ഫിലിപ്പീൻസിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഈ പഴത്തിന് വലിയ പ്രചാരം നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ സവിശേഷതകൾ അറിഞ്ഞ് ബുക്കിറ്റ് നോണിലെ കർഷകർ ഇത് വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങി. കൂടാതെ മനിലയിൽ നടന്ന ഫ്രൂട്ട്സ് ആൻഡ് ഫുഡ് ഫെസ്റ്റിവലിലും ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. അവിടെ കിലോയ്ക്ക് 200 പെസോയ്ക്കും, അതായത് ഫിലിപ്പൻ കറൻസിയിൽ 200 പെസോയ്ക്കും, രുചി നോക്കാൻ ഒരു കഷ്ണത്തിന് 50 പെസോയ്ക്കുമാണ് ഇത് വിറ്റുപോയത്. ലോകശ്രദ്ധ നേടിയതോടെ ഈ ഉഷ്ണമേഖലാ പഴം ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ നഴ്സറികളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇതിന്റെ തൈകൾക്ക് വലിയ വിലയാണ് ഈടാക്കുന്നത്. ഓൺലൈനായും നേരിട്ടും ലഭിക്കുന്ന തൈകൾക്ക് 1500 രൂപ മുതൽ 5000 രൂപ വരെ സ്വകാര്യ നഴ്സറികൾ ഈടാക്കുന്നുണ്ട്. ഈ പഴം ഇനിയും വലിയ രീതിയിൽ പ്രചാരത്തിൽ വരാത്തതുകൊണ്ടും അതിന്റെ അപൂർവ ഗുണങ്ങൾ കൊണ്ടുമാണ് ഇത്രയും ഉയർന്ന വില വരുന്നത്. കേരള കാർഷിക സർവകലാശാല പോലുള്ള സർക്കാർ ഏജൻസികൾ ഈ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ മുന്നോട്ട് വന്നാൽ വിലയിൽ വലിയൊരു പരിധി വരെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ചുപ്പാ ചുപ്പായെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ചുപ്പാ ചുപ്പാ എന്ന പേര് വരാൻ കാരണം ഇതിന്റെ സവിശേഷമായ ഉപയോഗ രീതിയാണ്. ചുപ്പാർ എന്ന സ്പാനിഷ് പദത്തിന് ചപ്പുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടുമാമ്പഴത്തിന്റെ ഒരറ്റം കടിച്ചു മുറിച്ച് ചാറ് വലിച്ചു കുടിക്കുന്നത് പോലെ ഈ പഴവും ചപ്പി കുടിക്കാനായിട്ട് ഏറെ ആസ്വാദ്യകരമായതുകൊണ്ടാണ് ഇതിന് ചുപ്പാ ചുപ്പാ എന്ന പേര് ലഭിച്ചത്. കൊളംബിയയിൽ ഇത് ചുപ്പാ എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. ഇത് ചപ്പി കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിന്റെ കട്ടിയുള്ള പുറന്തൊലി സാവകാശം പൊളിച്ച് ഉള്ളിലെ തെളിഞ്ഞ ഓറഞ്ച് നിറമുള്ള കാമ്പ് ഐസ്ക്രീം പോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അല്പം ഉപ്പ് തളിച്ച് കഴിക്കുന്നതും ഇതിന്റെ രുചി വർദ്ധിപ്പിക്കും. ജ്യൂസ്, സ്മൂത്തി എന്നിവ തയ്യാറാക്കാനായിട്ട് ഇതിന്റെ അകക്കാമ്പ് ഉത്തമമാണ്. പഴുത്ത പഴത്തിന്റെ പൾപ്പിൽ നിന്ന് മനം മയക്കുന്ന ഒരു പ്രത്യേക ഫ്രൂട്ടി സുഗന്ധം പുറപ്പെടുമെന്നതും ഇതിന്റെ സവിശേഷതയാണ്. പുളി വളരെ കുറഞ്ഞ മധുരമേറിയ ഈ പഴം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരവുമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ചുപ്പാ ചുപ്പാ എന്ന പഴത്തെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചുപ്പാ ചുപ്പാ പഴത്തിന് നിലവിൽ പേരെടുത്ത വാണിജ്യ ഇനങ്ങളോ പ്രത്യേക ഉപവിഭാഗങ്ങളോ ഒന്നും നിലവിലില്ല. ഇതൊരു ഒറ്റ ഇനമായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്കിലും പ്രകൃതിദത്തമായ ചില നേരിയ വ്യത്യാസങ്ങൾ ഇവയിൽ കണ്ടുവരാറുണ്ട്. പഴങ്ങളുടെ വലുപ്പത്തിൽ 6 മുതൽ 15 സെന്റിമീറ്റർ വരെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആകൃതിയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ചില പഴങ്ങൾ ദീർഘവൃത്താകൃതിയിലും ചിലത് മുട്ടയുടെ ആകൃതിയിലുമാണ് കാണപ്പെടുക. അതുപോലെ ചില പഴങ്ങളിൽ നാരിന്റെ അംശം കൂടുതലായിരിക്കും, ചിലതിൽ നാരിന്റെ അംശം വളരെ കുറവുമായിരിക്കും. ഇതിൽ നാരു കുറവുള്ള ഇനങ്ങളാണ് ഫ്രഷ് ആയി സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ ഏറ്റവും മികച്ചത്. നാരിന്റെ അംശം കൂടുതലുള്ള പഴങ്ങൾ സാധാരണയായി ജ്യൂസും സ്മൂത്തിയും തയ്യാറാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഇതിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ഇനങ്ങൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുമുണ്ട്. ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൃഷി രീതിയെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഉഷ്ണമേഖല ഉപോഷ്ണമേഖല കാലാവസ്ഥയുള്ള കേരളത്തിൽ ചുപ്പാ ചുപ്പാ മരം എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. വിത്ത് തൈകൾ വളർന്ന് കായ്ക്കാൻ 5 മുതൽ 6 വർഷം വരെ സമയമെടുക്കും. എന്നാൽ വശം ചേർത്തൊട്ടിച്ച ഒട്ട് തൈകൾ നട്ടുകഴിഞ്ഞാൽ 3 മുതൽ 4 വർഷം കൊണ്ട് തന്നെ മരം കായ്ച്ച് തുടങ്ങും. നന്നായി പരിപാലിക്കുന്ന ഒരു മരത്തിൽ നിന്ന് 300 മുതൽ 1000 പഴങ്ങൾ വരെ ലഭിക്കും. നല്ല നീർവാർച്ചയുള്ള മണ്ണും മിതമായ ഈർപ്പവുമുള്ള സ്ഥലങ്ങളാണ് ഇതിന് അനുയോജ്യം. ഭാഗികമായ തണലിലും വളരുമെങ്കിലും സമൃദ്ധമായ വിളവിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. നീണ്ടു നിൽക്കുന്ന വരൾച്ചയുള്ള സമയങ്ങളിൽ കൃത്യമായി നനച്ചു കൊടുക്കേണ്ടത് കായ്പിടുത്തത്തിന് അനിവാര്യമാണ്. മരം അമിതമായി ഉയരത്തിൽ വളരുന്നത് തടയാനായിട്ട് ചെറിയ തോതിൽ കൊമ്പുകോതൽ നടത്താം. നിർജീവമായതും രോഗബാധിതവുമായിട്ടുള്ള ശിഖരങ്ങൾ മുറിച്ചു മാറ്റി വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് മരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. വീട്ടുമുറ്റത്തോ വലിയ ഡ്രമ്മുകളിലോ വളർത്തുമ്പോൾ വിളവെടുപ്പിന് ശേഷം മാത്രം കൊമ്പുകോതൽ നടത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി വളപ്രയോഗത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതിലേക്ക് വരാം നല്ലൊരു പാട്ടിന്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജൈവവളങ്ങളും മിതമായ അളവിൽ രാസവളങ്ങളും നൽകിയാൽ ചുപ്പാ ചുപ്പാ മികച്ച വിളവ് തരും. വളരുന്ന ഘട്ടത്തിൽ 2 മുതൽ 3 മാസം കൂടുമ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ നൽകാം. ഫോസ്ഫറസ് അടങ്ങിയ എല്ലുപൊടി നൽകുന്നത് പൂവിടാനും കായ്കൾ പിടിക്കാനും സഹായിക്കും. രാസവളം ഉപയോഗിക്കുന്നവർക്ക് 10:10:10 എന്ന NPK വളമിശ്രിതം നൽകാം. ഈ ചെടിയുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ഏറ്റവും മികച്ച ഒരു നാടൻ ജൈവമിശ്രിതം വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി 10 കിലോ ഉണങ്ങിയ ചാണകപ്പൊടിയും 1 കിലോ വേപ്പും പിണ്ണാക്കും നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് അല്പം വെള്ളം തെളിച്ച് ഈർപ്പമുള്ളതാക്കിയ ശേഷം 100 മുതൽ 200 ഗ്രാം ട്രൈക്കോഡെർമ പൊടി വിതറി നന്നായിട്ട് ഇളക്കുക. ഈ മിശ്രിതം ഒരു ചാക്കിലോ കവറിലോ ആക്കി തണലുള്ള സ്ഥലത്ത് 10 ദിവസത്തോളം മൂടി വയ്ക്കുക. അതിനുശേഷം ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇത് മണ്ണിലെ ദോഷകരമായിട്ടുള്ള കുമിളകളെ നശിപ്പിക്കുകയും ചെടിയുടെ വളർച്ച ഇരട്ടിയാക്കുകയും ചെയ്യും. ചുവട്ടിൽ ഉണങ്ങിയ ഇലകളും തൊണ്ടുകളും ഉപയോഗിച്ച് പുതയിടുന്നത് ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഇനിയൊരു ഇടം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ചുപ്പാ ചുപ്പാ പഴത്തെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കായീച്ചകൾ, ചിലതരം ചെല്ലികൾ, പക്ഷികൾ, അണ്ണാൻ, മരപ്പെട്ടി എന്നിവയാണ് ചുപ്പാ ചുപ്പായുടെ പ്രധാന ശത്രുക്കൾ. മാമ്പഴത്തിലെന്ന പോലെ കായീച്ചകൾ പഴം തുരന്ന് അകക്കാമ്പ് നശിപ്പിക്കാറുണ്ട്. മീതയിൽ യുജിനോൾ കെണികൾ വെച്ചും ഇഞ്ചിപ്പുൽ തൈലമോ യൂക്കാലി തൈലമോ തളിച്ചും ഇവയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കേടായ പഴങ്ങൾ അപ്പപ്പോൾ ചുവട്ടിൽ നിന്ന് മാറ്റി വൃത്തിയാക്കണം. മെയ് ബീറ്റിൽ എന്ന വണ്ടിന്റെ പുഴുക്കൾ വേരുകളെയും വണ്ടികൾ ഇലകളെയും നശിപ്പിക്കാറുണ്ട്. ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് വഴി ഇതിന്റെ പുഴുക്കളെ നശിപ്പിക്കാം. കൂടാതെ വിവേറിയ ബാസിയാന എന്ന മിത്രകുമ്പിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിക്കുന്നതും ഫലപ്രദമാണ്. രാത്രിയിൽ വിളക്ക് കെണികൾ വെച്ചും ഈ വണ്ടികളെ നശിപ്പിക്കാം. പക്ഷികളിൽ നിന്നും അണ്ണാനിൽ നിന്നും പഴങ്ങളെ സംരക്ഷിക്കാനായിട്ട് കായ്കൾ വലയോ തുണിയോ ഉപയോഗിച്ച് പൊതിഞ്ഞ് സൂക്ഷിക്കണം. മരത്തിൽ പഴയ സീഡികളോ ചെറിയ കാറ്റാടികളോ കെട്ടിത്തൂക്കുന്നത് അണ്ണാന്റെ ശല്യം കുറയ്ക്കും. അമിതമായ വെള്ളക്കെട്ടും വായു സഞ്ചാരമില്ലായ്മയും ഉണ്ടാക്കുന്ന കുമിൾ ബാധകൾക്ക് ബോഡോ മിശ്രിതമോ കോപ്പർ കുമിൾ നാശിനികളോ അതിരാവിലെ തളിച്ചു കൊടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മോഹിപ്പിക്കുന്ന ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുള്ള ഇതിന്റെ പൾപ്പിൽ കരോട്ടിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 100 ഗ്രാം പൾപ്പിൽ 2400 mg കരോട്ടിനുണ്ട്. ഇത് ശരീരത്തിലെത്തുമ്പോൾ ജീവകം എ ആയി രൂപാന്തരപ്പെടുന്നു. കൂടാതെ ജീവകം സി, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, നാരുകൾ എന്നിവയാലും ഇത് സമ്പന്നമാണ്. ഇതിന്റെ പൾപ്പിൽ 85.3 ഗ്രാം ഈർപ്പവും അടങ്ങിയിരിക്കുന്നു. ഉയർന്ന തോതിലുള്ള ജീവകം സി ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന നീരോക്സികാരികൾ കോശങ്ങളെ സംരക്ഷിക്കുകയും ശ്വസന വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നാരുകൾ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് മികച്ചൊരു ദഹന സഹായി കൂടിയാണ്. പഴത്തിന്റെ മൊത്തം തൂക്കത്തിന്റെ 30 മുതൽ 40% വരെ പൾപ്പാണ്. പഴങ്ങൾക്ക് നേരിയ നിറവ്യത്യാസം വരുമ്പോൾ തന്നെ ഞെട്ടോടെ വിളവെടുക്കാം. ഇത് ഫ്രൂട്ട് ബൗൾ, സ്മൂത്തി, സിറപ്പ്, ഐസ്ക്രീം, സോസ് എന്നിവ ഉണ്ടാക്കാനായിട്ട് ഉത്തമമാണ്. ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ചാണ് ഇത്രയും നേരം ഹരിതഭൂമിയിലൂടെ കേട്ടത്. ഓരോ പ്രദേശത്തിന്റെയും അടയാളമായിരുന്ന പല വിദേശ പഴങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലെത്തി വലിയ പ്രചാരം നേടുന്നുണ്ട്. ആമസോൺ കാടുകളിലെ വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ജന്മനാട്ടിൽ പ്രതിസന്ധി നേരിടുന്ന ചുപ്പാ ചുപ്പയെ സംരക്ഷിക്കാനുള്ള ഏക വഴി സുസ്ഥിര കൃഷിയിലൂടെ ഇത്തരം തൈകൾ നമ്മുടെ തോട്ടങ്ങളിലും നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വലിയ പരിചരണമില്ലാതെ വളരുന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ഈ അപൂർവ മധുര ഫലം നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഒരു അലങ്കാരമായിട്ടും വരുമാന മാർഗമായിട്ടും സ്ഥാനം പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചുപ്പാ ചുപ്പാ പഴത്തെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 12 മണിയായിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടായിട്ട് ഇന്ന് ഏതാണ് ഈ പുതിയ ശബ്ദം എന്ന് ആരും പേടിക്കണ്ട, പുതിയ ആളാണ്. ഇന്ന് മുതലാണ് ഞാൻ ദേ ആർജി ഈരന്ന്. രാവിലെ മോർണിംഗ് വിഷസിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, അല്ലെ വിഷസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ദേ ഇപ്പം വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ വേഗം വേഗം എന്നെ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പ് മെസ്സേജോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളും, എനിക്ക് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇന്ന് സാധിച്ചു തരും എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നമ്പർ ഞാൻ പറഞ്ഞുതരാം, വേഗം നോട്ട് ചെയ്തോളൂ. 8281509000 എന്നുള്ളതാണ് നമ്പർ. ഒന്നും കൂടെ പറയാം, 8281509000 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞിട്ട് പാട്ട് ആർക്കാണെന്നുള്ളത് നമുക്ക് കേൾക്കാം. അപ്പം എന്തായാലും ആദ്യത്തെ പാട്ട് ഞാൻ തന്നെ ഇട്ട് തരാം, കാരണം ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യത്തെ ഇഷ്ടം എന്റെ ആയിക്കോട്ടെ അല്ലേ. എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്. ഗ്രാമഫോൺ എന്ന് പറഞ്ഞ സിനിമയിലുള്ള നല്ലൊരു പാട്ട് കേട്ടിട്ടാണ് നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തായാലും 1 മണിവരെ ഞാനിവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാനായിട്ട്. സോ ഒന്നും കൂടെ പറയാം, 8281509000 എന്നുള്ളതാണ് നമ്പർ. സോ ദിസ് ഇസ് ആർ ജി ഹീറ ഓൺ അഹല്യ FM, ആൻഡ് വേഗം വേഗം വിളിച്ചോളൂ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാട്ടുകളുടെ റിക്വസ്റ്റ് ദേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. അഹല്യ എഫ് എം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹീരയാണ് നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട്. സോ ഹലോ, ഇതാരാണ്?
3: ഹലോ,
2: പാലക്കാട് നിന്ന് സുനിൽ. സുനിൽ, എന്താ ഒരു ഒരു വിഷമം പോലെ? പക്ഷെ സൗണ്ടിൽ ഒരു ചെറിയ വിഷമം ഉണ്ടല്ലോ. ഇല്ല, ഒന്നുമില്ല. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്ക് അമേരിക്കാൻ
2: എനിക്ക് എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് പാട്ട് പാടും തോന്നുന്നു. എനിക്ക്
3: ഇല്ല
2: ഇല്ല. ശരി, ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
3: എന്റെ ആളുണ്ട്, അഭയാണ്ട്.
2: എന്റെ ആളോ?
3: ലവർ.
2: എന്റെ അമ്മി, ലവറൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ലവറിന്റെ പേര് പറയണ്ടോ?
3: അഭയ.
2: ഓക്കെ, അപ്പൊ അഭയക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് സുനിൽ ദേ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ പാട്ട്, ഈ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത്. അതിൽ അമീർ ഖാനും റാണി മുഖർജിയും മഴയത്താണ് ഈ പാട്ട് അല്ലേ? കൊച്ചു കള്ള ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും. അപ്പൊ എന്തായാലും ഈ പാട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും സുനിലിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് അടുത്തത് വരാൻ പോകുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ബീന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പൊന്മുരളി യൂതും കാറ്റിൽ എന്ന് പറഞ്ഞ പാട്ട്, ആര്യൻ എന്ന് പറഞ്ഞ സിനിമയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ട്രാക്കുകൾ ഇതേ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഓൺ അഹല്യ എഫ് എം, ദിസ് ഇസ് ആർ ജി ഹീര ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.
3: യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റും കഴിയാണ്. കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ FM-ലെ ഇൻസ്റ്റന്റ് സോങ് ആണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതേ പാട്ട് വെച്ചിരുന്ന, നമ്മളിങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചിരുന്ന ആളാണ്. ഞാൻ ഇപ്പൊ RJ ഹീരയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഗുഡ് ആഫ്റ്റർനൂൺ, ഇത് ആരാണ്?
4: ഞാന് അങ്ങ് കോട്ടയത്തുനിന്ന് ഷെഫിൻ ആണ്.
3: ഷെഫിൻ?
4: അതെ.
3: കോട്ടയം കുറച്ച് ദൂരെയാണ് കേട്ടോ, നമ്മള് പാലക്കാടായിരിക്കുന്നെ.
4: അതെ, എനിക്കറിയാം. ഞാൻ അഹല്യ വിശ്വം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തിൽ കൂടുതലായി.
3: എന്റെ അമ്മ അപ്പൊ നമ്മുടെ ലോയൽ ആയിട്ടുള്ള അടിപൊളി ലിസ്ണർ ആണെന്നാണ് പറഞ്ഞു വരുന്നത്.
4: അതെ അതെ, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, സുനേട്ടനെയും എല്ലാരെയും കണ്ടിട്ടുണ്ട്.
3: ഓ ഓക്കെ, അടിപൊളി. അപ്പൊ ഞാൻ പുതിയ ആളാണ് കേട്ടോ.
4: ആ, ഞാൻ ഇന്ന് രാവിലെ വിശസ് വെച്ചപ്പോ കേട്ടായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല.
3: ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ഷെഫിനെ പറയൂ.
4: എനിക്ക് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ മാനത്തെ മണിച്ചിത്തത്തെ ലല്ലയിലെ മണി വളക്കിരുങ്ങാൻ അതെന്താണ്, ആ പാട്ട് വേണം.
3: അടിപൊളിയായിട്ട് പാടണ്ടല്ലോ.
4: പിന്നെ ചെറിയൊരു കാര്യം കൂടി, അതിന്റെ അഹങ്കാരം ഇല്ലാട്ടോ.
3: ഇല്ല, അഹങ്കാരം. അപ്പൊ ഈ പാട്ട് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
4: അഹല്യയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഇരിക്കട്ടെ ഈ പാട്ട്.
3: പിന്നല്ല ഇരിക്കട്ടെ അങ്ങ് അല്ലെ, നല്ല അടിപൊളി കിടുക്കാച്ചി പാട്ടാണ്. അപ്പൊ നമുക്ക് നല്ല എനർജിയോട് കൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ.
4: നാട് എവിടെയാണ് പറഞ്ഞു?
3: എന്റെ നാട് തൃശ്ശൂരാണ് കേട്ടോ.
4: തൃശ്ശൂർ ഗഡിയാണല്ലേ?
3: ആ, തൃശ്ശൂർ ഗഡിയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ.
4: ഓക്കെ
3: ഓക്കെ, ബൈ
4: ബൈ.
3: യെസ്, അപ്പൊ എന്തായാലും നമ്മള് ഷെഫിന് വേണ്ടിയിട്ടാണ് പാട്ട് കേൾക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു, ഷീബയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഷീബ ചോദിച്ചിട്ടുള്ളത് ബ്ലാക്ക് എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടാണ്, അല്ല വേഷം എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടല്ലേ? ആ കുഴപ്പമില്ല, എന്തായാലും ബ്ലാക്കിലെ പാട്ട്, ബ്ലാക്ക് പാട്ട്, വേഷം സിനിമയിലെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് എന്റെ ലിസ്റ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വെച്ചിരുന്നായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേട്ടോളൂ. ഇതുപോലെ നിങ്ങൾക്കും എന്നെ വിളിക്കാം. 8281500 എന്നുള്ളതാണ് നമ്പർ. ആൻഡ് 9:30 ആവുമ്പോ, സോറി 9:30, ഞാൻ രാവിലത്തെ ഓർമ്മയിലായിട്ട് ഇരിക്കുന്ന, സോറി മാറി പറഞ്ഞു, 12:30 ആകുമ്പോൾ നമ്മൾ ഒരു ന്യൂസ് കേൾക്കും. നമ്മുടെ വാർത്തകൾക്ക് ശേഷമായിരിക്കും ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വിളിക്കാൻ മറക്കണ്ട. 8281500 എന്ന നമ്പറിലേക്ക്. ഇൻസ്റ്റന്റ് സോങ് ആണ്, നിങ്ങളുടെ കൂടെ RJ ഹീരയാണ്. ഓണാഹല്യ FM, സ്റ്റേ ട്യൂൺഡ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റ നടപടികൾ ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റുന്നതായി വി ജോയ് ആരോപിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടാനുസരണം സ്ഥലം മാറ്റം നൽകുകയാണെന്നും പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം 33 വകുപ്പുകളിൽ 207 സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതായും ജോയ് പറഞ്ഞു. ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
0: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥലം മാറ്റം സംബന്ധിച്ച് ജീവനക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അംഗങ്ങളുടെ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അംഗങ്ങൾ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് മതി എന്ന നിലപാടെടുത്തിരുന്നു. 5 സ്ഥലം കൂടി എഴുതി നൽകാൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ലെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ധനവില വർധനയിൽ സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതിനായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിൻ മേൽപൊതു ചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ ബിജെപി മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം ഇന്ന് പൂർത്തിയാകും. ജൂൺ 1 35 പുതിയ നിയമസഭാംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മന്ത്രിസഭയുടെ ആകെ അംഗബലം 41 ഉയർന്നു. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധമേഖല എന്നിവയുൾപ്പെടെ സഹകരണ ബാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിദേശകാര്യ, സാമ്പത്തിക, ധനകാര്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം ഡൽഹി റോഡ്രിക്സിനൊപ്പം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചിലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ നാളെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വയനാട് താമരശ്ശേരി ചുരം ദേശീയപാത 766 വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടിയുടേതാണ് ഉത്തരവ്. വയനാട് നിന്ന് അരുൺ വിൻസെന്റ്.
2: കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി, നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
0: പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ തുടർച്ചയായ 2 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. പ്രാദേശിക വാർത്തകൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞതേ 42 മിനിറ്റും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം അല്ല, നമ്മൾ അഹല്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹീരയാണ് നിങ്ങളുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പാട്ട് വെച്ചുതരാൻ പോവാണ്. അപ്പൊ മെസ്സേജസ് കുറച്ച് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് മെസ്സേജസ് ഒന്ന് നോക്കാം. ഹായ് ഹീര, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്ന് ധനുഷ് സർവമായ മൂവിയിലെ വെള്ളാരത്താരം സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളാരത്താരം ആ പാട്ട് ഞാൻ എന്തായാലും വെച്ച് തരുമോ. നല്ല സിനിമയായിരുന്നു അല്ലേ? കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ നിവിൻ പോളിയുടെ നല്ലൊരു മൂവി കണ്ടൊരു ഫീൽ ആയിരുന്നു ശരിക്കും. അപ്പൊ ആ പാട്ട് ഞാൻ എന്തായാലും വെച്ച് തരും. ആൻഡ് അതുപോലെ തന്നെ ഇതേ പിന്നെയും പിന്നെയും എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. ചന്ദ്രനാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്, പാട്ട് നമ്മുടെ ചന്ദ്രമുഖി മൂവിയിലെ അത്യന്തോ എന്ന് പറഞ്ഞ പാട്ട്, നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യനും വൈശാലിയൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു സോങ് ആണ്, നല്ലൊരു കിടലൻ സോങ്. അപ്പൊ അതും നമുക്ക് എന്തായാലും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടാണ് ഇതേ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്പർ. ഒന്നുകൂടെ നമ്പർ പറയാം, 8281509000. അപ്പൊ അഹല്യ FM ആണ്, RJ ഹീരയാണ് കൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഇങ്ങനെ 12:52 ആയിരിക്കുകയാണ്. എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. പക്ഷെ ഞാൻ ഇനിയും റിക്വസ്റ്റുകൾ എടുക്കും. ആൻഡ് ഐലി ആയിരിക്കും 12 ശേഷം നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് പാട്ടിൽ ജോയിൻ ചെയ്യുന്നത്. സോ എന്തായാലും ദൈ പടുത്ത പാട്ടിനുള്ള സമയമാണ്. ആർക്കാണ് പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാശിനാഥനാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. കാശിനാഥൻ +1 സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശിനാഥന് സ്പെഷ്യലായിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം. ആ പാട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സിനിമയിലേ, ഏതാണ് ആ സിനിമയുടെ പേരെന്താ, നമ്മുടെ ബൾട്ടിയാണ് സിനിമയുടെ പേരെന്നാണ് എന്റെ ഓർമ്മ. യെസ്, ജാലക്കാരി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കും കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് സന്തോഷമായി ആ പാട്ട് ചോദിച്ചപ്പോൾ. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം. ആൻഡ് അതുപോലെ തന്നെ വേറൊരു മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിനോദാണ് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിനോദിന് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള സമയമാണ് ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലും നമ്മൾ ഇവിടുന്ന് വെച്ചുതരും. അതാണ് അഹല്യ FM ഇൻസ്റ്റന്റ് പാട്ടിന്റെ പ്രത്യേകത. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8 എന്നുള്ളതാണ് നമ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് നമുക്ക് പതുക്കെ തിരിച്ചു വരാം. വാനവില്ല എന്ന് പറഞ്ഞ സോങ്ങും അതുപോലെ തന്നെ ബൾട്ടി മൂവിയിലെ ജാലക്കാരി, രണ്ടും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് RG ഹീറ വിത്ത് യു ഓൺ അഹല്യ FM.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. Yes, my dear decent listeners, yes, അങ്ങനെ ദേ ഞാൻ എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ആരാണ്? ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ഹീരയായിരുന്നു ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ. നല്ല പാട്ടുകളൊക്കെ ഹീര വെച്ചെന്നില്ലേ, ഞാനിങ്ങനെ കേൾക്കായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ച് ഹീര ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വന്നതാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഹീര എനിക്ക് എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിനെ പാട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും, കുറച്ച് സമയം ഞാനൊന്ന് കേറിക്കോട്ടെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാനൊന്ന് വന്നോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഹീര നല്ല മനസ്സിന് ഉടമയാണ് ഗായ്സ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഓക്കെ ആയില്ലേ, കുറച്ച് സമയമല്ലേ, ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ എത്തുന്നു. സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലെ. അതെ, അടുത്ത പാട്ട് എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ മഴയാണ്, മഴയുടെ ആ ഒരു ക്ലൈമറ്റ് ആണ് മൊത്തം. അഹല്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാനിന്ന് കുറേ സമയം പുറത്തൊക്കെ നടന്ന് നടന്ന് ആ ഒരു ഇളം വെയിൽ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, മഴ പ്ലസ് ഒരു വെയിൽ, അപ്പൊ കിട്ടുന്ന ഒരു ഒരു മൂഡുണ്ട്. ആ ഒരു മൂഡൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ ഹീരയുടെ ശബ്ദം. ഓഹോ, അപ്പൊ ഹീരയാണോ ഇൻസ്റ്റന്റ് പാട്ടിൽ? എന്നാ പോയി ഒന്ന് റിക്വസ്റ്റ് ചെയ്തേക്കാം, സുനിലൊക്കെയാണ് എനിക്ക് തരാറില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഹീരയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഈ പതിയെ മൈക്ക് അങ്ങ് വാങ്ങി ഞാനൊന്ന് ഇൻസ്റ്റന്റ് പാട്ട് ചെയ്തേക്കാന്ന്. യെസ്, അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ അടുത്ത പാട്ട് വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഏത് പാട്ടാണ് വരണേ എന്നറിയോ നിങ്ങൾക്ക്? മഴ മഴ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാവാം മേ ബി 2 മഴ റിലേറ്റഡ് സോങ്സ് ആണ് വരാൻ പോകുന്നത്. യെസ്, ഒന്ന് ജെയിംസ് ആൻഡ് ആലീസ് എന്ന മൂവിയിലെ മഴയും മഴയെ എന്ന പാട്ടാണ് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജസ്നയാണ് കേട്ടോ. ജസ്ന ജോൺ, നല്ല ഗുമ്മുണ്ടല്ലേ, ജസ്ന ജോൺ, നല്ല രസന്റെ പേര് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്ന ചോദിച്ചിരിക്കുന്ന പാട്ടാണ് മഴയെ മഴയെ എന്ന പാട്ട്. ഒപ്പം തന്നെ നെബിൽ ചോദിച്ചിരിക്കുന്ന അഴകിയ രാവണൻ എന്ന സിനിമയിലെ പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം.

അതേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മനോഹരമായ രണ്ട് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. ഇപ്പോഴത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാല്ലേ. ഈ രണ്ട് പാട്ടുകൾ നോക്കിയ സമയത്ത് എനിക്ക് പ്രണയമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് എങ്ങനെയാ കറക്റ്റ് പറയാന്നറിയോ? ഒന്ന് ഇഷ്ടമാണെന്നും ഒന്ന് ഒരു വാത്സല്യം എന്ന് പറയുന്ന ഒരു സ്നേഹം പ്രണയം അങ്ങനെ കേട്ടോ. അതായത് ഒരു പാട്ട് ആഴക്കടലിൻ്റെയാണ്, ചാന്തുപുട്ട് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് ശാരദാമയാണ് കേട്ടോ. അപ്പം എനിക്ക് അവിടെ ഒരു അമ്മ മകൻ ആ ഒരു കണക്ഷൻ, ആ ഒരു പ്രേമം, ആ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ, അതാണ് പെട്ടെന്ന് കിട്ടിയത്. അതിനുശേഷം വരുന്ന അടുത്ത പാട്ട് ഏതാണെന്നറിയോ? ചോക്ലേറ്റ് എന്ന സിനിമയിലെ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു കപ്പിൾ, ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ലവ് എന്ന് പറയുന്നൊരു സംഭവം, ആ പെട്ടെന്ന് ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. എനിവേ, ഇഷ്ടമല്ലേ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് നന്ദിനിയാണ്, പാലക്കാട് നിന്നും. നന്ദിനി നല്ല രസമുള്ളൊരു പേരല്ലേ? പണ്ടത്തെ ഒരു നടിയുണ്ടല്ലോ നന്ദിനി എന്നൊരു പേരിൽ, യെസ് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിവേ, നന്ദിനിക്കും ദീ ശാരദാമയ്ക്കും വേണ്ടി രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ആപ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടുകളിലേക്ക് മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഈ സെക്കൻഡ് ഹാഫിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് ഞാൻ അയലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്തത് 2 ഹിന്ദി സോങ്സ് ആണ് വരാൻ പോകുന്നത്. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഗൈസ്, എന്തുകൊണ്ടാണ് ആരും ഹിന്ദി പാട്ടെന്നും ചോദിക്കാൻ. എനിക്കൊരു ഹിന്ദി ട്രാക്ക് കേൾക്കാനായിട്ട് എന്റെ ഹൃദയം ഇങ്ങനെ വെമ്പുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു വെമ്പല മാറ്റാൻ വേണ്ടി ആരും ഇങ്ങനെ മനസ്സറിഞ്ഞ് ചോദിച്ചതാണ്, ഒരു ഹിന്ദി ട്രാക്ക് വന്നിട്ട് വരുന്നുണ്ട്. ഹിന്ദി ഒന്നല്ല, 2 ട്രാക്ക് വരാൻ പോവാണ്. ഒന്നാമത്തെ പാട്ട് തേരേന ഫ്രം മൈ നെയിം ഈസ് ഖാൻ വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരാച്ചന്റെ മെസ്സേജ് ആണ്. തീർച്ചയായിട്ടും ഞാൻ വെച്ചുതരാലോ. നമ്മുടെ പ്രിയപ്പെട്ട ഷാരൂഖ് ഖാനും കാജോളൊക്കെ അഭിനയിച്ചിരിക്കുന്ന അടിപൊളി പാട്ടാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അവരാച്ചന് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് വെച്ചരാം. ഒപ്പം തന്നെ വരാൻ പോകുന്നത് മറ്റൊരു ഹിന്ദി ട്രാക്കാണ്, മാഹിവേ സോങ് ഫ്രം ഹൈവേ. വിനോദ് കാവിൽപാടാണ് ചോദിച്ചിരിക്കുന്നേ. അപ്പൊ വിനോദ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താട്ടോ. അപ്പൊ നിങ്ങൾക്ക് പാട്ട് വേണ്ടേ, അതിനുവേണ്ടി വേഗം വേഗം വിളിച്ചോ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ഇതാണ് 8 2 8 1 5 0 9 0 0 0.

0: ഇൻസ്റ്റപ്പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അപ്പോൾ ഈ സമയം ഒരു മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ നമുക്ക് നേരെ ഒരു കോളറിലേക്ക് പോയാൽ ഒരാൾ ഇങ്ങനെ എത്തിയിരിക്കുന്നു. കുറച്ചധികം സമയമായി ഞാൻ പോസ്റ്റ് ആക്കിയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ, നമസ്കാരം. ആയില്ല,
0: നമസ്കാരം നമസ്കാരം. ഇതാരാണ്?
1: ഇത് ഫോർട്ടുകൊച്ചി കുടുംബത്തിൽ നിന്ന് ജയങ്കറാണ്.
0: ഫോർട്ടുകൊച്ചി കുടുംബത്തിൽ നിന്ന് ജയങ്കർ ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെ വിശേഷം?
1: നല്ല വിശേഷം. അവിടെ മഴയുണ്ടോ?
0: ഇവിടെ മഴ, മഴയുടെ ഒരു ക്ലൈമറ്റ് ആണ് മൊത്തത്തിൽ. രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മഴയൊന്നും ഇല്ല, നിലവിലില്ല. പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റാ
1: ഇവിടെ. മഴയില്ല, നല്ല ഒത്തിരി വെയിലുണ്ട്. എന്നാലും ചെറിയൊരു മങ്ങല് പോലെ നിൽക്കുന്നു,
0: മങ്ങല് പോലെയാണ്. നോക്കാം നോക്കാം, മഴ വരും കേട്ടോ. ഓക്കെ ചേട്ടാ, പറയൂ, ഏത് പാട്ട് വേണം?
1: എനിക്ക് ഇന്ന് കോയി മിൽ ഗയ എന്നുള്ള ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. ഇന്ന് എന്റെ ജന്മദിനം കൂടിയാണ്.
0: ആഹാ, ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു. ഞങ്ങളുടെ അഹല്യയില് അഹല്യ വിശ്വസിൽ പോലും എനിക്ക് രാവിലെ വിളിക്കാൻ പറ്റിയില്ല. അഹല്യയില് വിളിച്ച് ഒരുപാട് പേര് വിശ്വസ് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദി.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാനും ദേ അഗൈൻ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. ഒപ്പം തന്നെ ആ പാട്ട് ഞാൻ അങ്ങ് വെച്ചുതരാം കേട്ടോ.
1: താങ്ക് യു അഹല്യ, താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിയാ, ഹാപ്പി ആയിട്ടിരിക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജയങ്കർ ചേട്ടനായിരുന്നു, ഫോട്ടോവെച്ചിൽ നിന്ന്. അപ്പൊ ജന്മദിനമായിട്ട് കൊയ്യ മിൽ ഗയ എന്ന പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് പാട്ട് അത് സാധിച്ചു കൊടുക്കാതിരിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പൊ എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരും. ഒപ്പം തന്നെ ദേ ഒരു തട്ടുപൊളിപ്പൻ പാട്ട് കൂടി വരാൻ പോവാണ്. ആടത്രി എന്ന സിനിമയിലെ സുൽത്താൻ സോങ് ചോദിച്ചിരിക്കുന്നു അമ്മക്കുട്ടി. ഓക്കെ, അമ്മക്കുട്ടി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ അമ്മക്കുട്ടിക്ക് വേണ്ടിട്ട് സുൽത്താൻ സോങ് ഞാൻ അങ്ങ് വെച്ചു. അപ്പൊ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ആയി.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഈ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി. ഇതുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ഈ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു അർത്ഥം അല്ലേ? അപ്പോൾ സാധാരണയായി ഞാൻ ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ ചുമ്മാ അങ്ങ് പോവാറില്ല, രണ്ട് പാട്ടുകൾ കൂടിയൊക്കെ തന്നിട്ടാണ് പോവാറ്. അപ്പൊ ആ പതിവ് ഇന്നും തെറ്റിക്കുന്നില്ല, രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അടുത്ത പാട്ട് ഇതെന്നറിയും, മാറീസൺ എന്ന സിനിമയിലെ റെട്രോ സോങ്. അതായത് ഇളയരാജയുടെ ആ ഒരു പഴയ പാട്ടിന്റെ ഒരു ചെറിയ പുരാണം പറയേണ്ടിയിട്ടില്ലേ, ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന അമികിതാണ് കേട്ടോ. അമികിതിന്റെ റീസൺ എന്ന സിനിമയിലെ പാട്ട് വരുന്നതിന്റെ ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് സോങ് ഏതാ നോക്കുകയാണെങ്കിൽ, ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിൽ നമ്മുടെ സ്വന്തം ജാസ് ഗിഫ്റ്റ് പാടിയിട്ടുള്ള അടിപൊളി ട്രാക്ക്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു അപർണ. അപർണ തൃശ്ശൂരിൽ നിന്നാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അപർണ കുട്ടിക്ക് വേണ്ട ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ ദേ ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് പോവാണ്. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് ബൈ ബൈ ഒക്കെ പറയുന്നത്, അതിനുശേഷം ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഓർമ്മയിലുണ്ടെങ്കിലും ഗാനങ്ങൾ എത്താൻ പോകുന്നുണ്ട്. അഭിരാമിക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. അതിനുശേഷം സുനിലിനെ കുറച്ച് അറിവുകളുമായിട്ട്, ഹെൽത്തി റിലേറ്റഡ് അറിവുകളുമായിട്ട് വരണം. അതിനുശേഷം ഈ 4 മണിയാവുന്ന സമയത്ത് കൃത്യം ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് 360 ഡിഗ്രിയുമായിട്ട് അഗെയിൻ ഞാൻ വരും. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേട്ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923-225-000.
3: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും ജ്വല്ലേഴ്സ്, 916 ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലും ബാലതെട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഓർമ്മയും ഗാനങ്ങളിലേക്ക് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേൾക്കുവാൻ പോകുന്ന പാട്ടുകളൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജെറി അമൽദേവാണ്. ഒരു കാലത്ത് റേഡിയോയില് ആളുകള് ചെവിയോർത്തിരിക്കും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട്. ഒരു തലമുറ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന സമയം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷമായിരുന്നു മനുഷ്യർക്ക് എന്നുള്ളതാണ് ജെറി അമൽദേവ്. ജെറി അമൽദേവ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പാട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഒരുപോലെ എത്തിയിട്ടുള്ള പാട്ട് അതേ ഗാനം തന്നെയാണ്, മിഴിയോരം നിലാവലയോ മുകിൽ മാലകളോ നിഴലോ എന്ന പാട്ട്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ഗാനം. കൊടൈക്കനാലിലെ ഒരു ബംഗ്ലാവും മഞ്ഞു പുതഞ്ഞ തണുത്ത അന്തരീക്ഷത്തിൽ കൂറ്റൻ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് കഴുത്തോളം മുടിയും അറ്റം താഴ്ന്നു കിടക്കുന്ന മീശയുമായി കഴുത്തിൽ വെളുത്ത ഷാൾ ചുറ്റിയ ഒരു നായകൻ പുറത്തിറങ്ങുന്നു. പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുന്ന നേർത്ത സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് ജെറി അമൽദേവാണ്. 1980 പുറത്തിറങ്ങിയ ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല എഴുതിയ വരികളാണ് മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ എന്ന പാട്ട്. ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ ആ ഗാനം കേൾക്കാം.

മലയാള സിനിമാ സംഗീതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ തന്ന ഈണങ്ങളുടെ വസന്തം, അതിനെ പുതുമ ഒട്ടും ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. പഴയ പാട്ടാണെങ്കിലും ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട് 1980 പാട്ടാണ്. പക്ഷെ ഇന്നും അത് കേൾക്കുമ്പോൾ അതിനൊരു പുതുമ, ഒരു ആദ്യം കേൾക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. 1980 സംഗീത സംവിധാനത്തിലുള്ള സംസ്ഥാന അവാർഡും ആ ഗാനങ്ങളെ തേടി എത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദാസേട്ടനും വാണിയമ്മയും ചേർന്ന് പാടിയ മഞ്ചാടിക്കുന്നിൽ എന്ന പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്.

എത്ര കേട്ടാലും മടുക്കാത്ത പാട്ടുകൾ നമുക്ക് തന്ന ചെറി അമൽദേവിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയിൽ ഉണരുന്ന ഗാനങ്ങളിലൂടെ. അടുത്ത ഗാനം 1983 പുറത്തിറങ്ങിയ എന്റെ മാമാട്ടിക്കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. ഫാസിലിന്റെ സംവിധാനത്തിൽ ബിച്ചു തിരുമല വരികൾ എഴുതി, ചെറി അമൽദേവ് സംഗീത സംവിധാനം നിർവഹിച്ച് ചിത്രചേച്ചി പാടിയ ഗാനം കേൾക്കാം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക്.

കേൾവിയിലും നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പാട്ടുകൾ നമുക്ക് തന്ന പ്രിയ സംവിധായകൻ ജെറി അമൽദേവിന്റെ പാട്ടുകളിൽ ഇനി നമുക്ക് കൂടും തേടി എന്ന സിനിമയിലെ വാചാലം എൻ മൗനവും നിൻ മൗനവും എന്ന പാട്ട് കേൾക്കാം. 1985 പോൾ ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് കൂടും തേടി എന്ന സിനിമ. എം ടി രാജേന്ദ്രൻ എഴുതിയ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം, ദാസേട്ടന്റെ ശബ്ദം.

ദൂരദർശൻ സംവിധാനം ചെയ്ത പുന്നാരം ചൊല്ലി ചൊല്ലി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികളാണ്. അത്തപ്പൂവും നുള്ളി, തൃത്താപ്പൂവും നുള്ളി, തന്നെന്നം പാടി, പുന്നൂഞ്ഞാലിലാടി എന്ന പാട്ട്. ഈ പാട്ടിന് ആ പാട്ട് എഴുതിയ വരികളുടെ താളത്തിനൊത്ത് ഈണം നൽകിയിരിക്കുകയാണ് ജെറി അമൽദേവ്. ദാസ്യേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

ജെറി അമൽദീപ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന അടുത്തൊരു സിനിമയാണ് നൂക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമ. ആ സിനിമയിലെ ആയിരം കണ്ണുമായി കാത്തിരുന്ന് നിന്നെ ഞാൻ എന്ന പാട്ട് കേട്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്രിസ്തുമസ് കാലം മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അതുപോലെ ഓരോ കാലത്തും ആ പാട്ട് കേൾക്കുമ്പോൾ പഴയൊരു ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്, ആസ്വദിക്കുന്നത് എന്നൊരു ഫീല് നമുക്ക് തരാത്ത ആ പുതുമ ഇന്നും നിലനിർത്തുന്ന പാട്ടുകളാണ് ജെറി അമൽദേവ് നമുക്ക് തന്ന പാട്ടുകളെല്ലാം. നോക്കത്താ ദൂരത്തെ കണ്ണുനട്ടെന്ന ചിത്രത്തിലെ ചിത്രചേച്ചി പാടിയ ആ ഗാനമാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

0: 1986 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രം ഇറങ്ങുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് മുല്ലനെയ്യാണ്. മുല്ലനെയ്യ് മാഷിന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം പകർന്ന് ദാസേട്ടൻ പാടിയ പവിഴ മല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന ഗാനമാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.
1: പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം.
2: ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

1986 പുറത്തിറങ്ങിയ ഫാസിലിന്റെ തന്നെ എന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനു വേണ്ടി ജെറി അമൽദേവ് ഒരുക്കിയ ഗാനങ്ങളിലൊക്കെ ക്ലാസിക്കൽ ടച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൈതപ്രം വരികൾ എഴുതിയ ദേവദുന്ദുബി സാന്ദ്രലയം എന്ന പാട്ടിൽ

നെടുമ്പാശ്ശേരി വരിലെഴുതി ജെറി അമൽദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ആ കൂട്ടുകെട്ടിൽ പിറന്ന ഏറ്റവും മനോഹരങ്ങളായ പാട്ടുകൾ നമുക്ക് തന്ന സിനിമയാണ് നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിലേത്. 95 സത്യനന്ദിക്കാടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്കയും പ്രിയാരാമനും എത്തിയ ചിത്രം, ആ സിനിമയ്ക്ക് വേണ്ടി ദാസീതൻ, ജാനകിയമ്മ എന്നിവർ പാടിയ, ജെറി അമൽദേവിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേലെ മേലെ മാനം എന്ന ഗാനമാണ് ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രവും ആ ചിത്രത്തിന്റെ

1996 ശശിമോഹൻ സംവിധാനം ചെയ്ത മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി ജെറി അമൽദേവ് ഒരുക്കിയ ഗാനത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൻ തച്ചിയത്തിന്റെ വരികൾ, ബിജു നാരായണന്റെ ശബ്ദം.

ചെറിയ അമ്പലത്തിൽ വന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് 16-ാമത്തെ വയസ്സില് പുരോഹിതനാവാൻ വേണ്ടി സെമിനാറിയില് പുരോഹിത പഠനത്തിന് വേണ്ടി പോയി. ഉത്തരേന്ത്യയിലേക്ക് പോയി ഇൻഡോറില് ഹോൾക്കർ എന്ന കോളേജിൽ പഠനമൊക്കെ ആരംഭിച്ചു. അവിടെ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ ശേഷം പിന്നീട് പൂനെയിലേക്ക് പോയി ഫിലോസഫിയിൽ ബിരുദമെടുത്തയാളാണ്. അദ്ദേഹത്തില് ഈ മ്യൂസിക് ഉണ്ട്, സംഗീതത്തിന്റെ സിദ്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മുതിർന്ന വൈദികർ അദ്ദേഹത്തെ സംഗീതം പഠിക്കാനായിട്ട് അയച്ചു. സംഗീതം പഠിക്കാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങനെ 5-6 വർഷം നീണ്ടു നിന്ന ഇൻഡോറിലെയും പൂനെയിലെയും സെമിനാറി ജീവിതത്തോടൊപ്പമാണ് അദ്ദേഹം ഈ സംഗീതവും കൂടെ കൊണ്ടുപോയത്. ഒരുപാട് നല്ല പാട്ടുകൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയത്. നിത്യഹരിതങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് തന്ന പ്രിയപ്പെട്ട ജെറി അമ്പൽദേവിന്റെ ഈ പാട്ടുകൾ നമ്മൾ ഇങ്ങനെ കേട്ട് വന്നു. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ജെറി അമ്പൽദേവ് നമുക്ക് തന്ന മറ്റൊരു നല്ല ഗാനത്തിന് കൂടെ കാതുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളും അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4 കേട്ട്.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: मलयाली क्रिश्चियन है वो। जैसी
1: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: നമസ്കാരം, ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ പെട്ടെന്ന് ബാധിക്കുന്ന, നിശ്ചലമാക്കാൻ കെൽപ്പുള്ള ഒരു വില്ലനെ കുറിച്ചാണ്. എന്താണെന്നറിയോ? കാലിലെ മസിൽ സ്ട്രെയിൻ അഥവാ പേശികളുടെ വലുവും വേദനയും. നിങ്ങൾക്കുണ്ടാവാറില്ലേ ഇടയ്ക്കൊക്കെ കാലിലെ മസിൽ ഇങ്ങനെ പിടിക്കുന്നത്? ഭയങ്കര പെയിൻ ഉണ്ടാവാറില്ലേ? സ്ട്രെസ് ഉണ്ടാവാറില്ലേ? രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത വേദന, അല്ലെങ്കിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ഈ കാഫ് മസിൽസ് പിടിക്കുന്ന വലിവ്, തുടയിലെ പേശികൾ വലിയുക, ഇതൊക്കെ നമ്മളിൽ പലരും അനുഭവിക്കുന്നതാണ്, ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നത്? നമ്മുടെ പേശികളോ അല്ലെങ്കിൽ അവയെ എല്ലുകളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളോ അമിതമായിട്ട് വലിയുകയോ ചെറുതായിട്ട് കീറുകയോ ചെയ്യുമ്പോഴാണ് സ്ട്രെയിൻ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഓടുക, ഭാരമുള്ള വസ്തുക്കൾ തെറ്റായ രീതിയിൽ പൊക്കുക, കാലിന് ആവശ്യത്തിന് വിശ്രമം നൽകാതിരിക്കുക, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള കായിക അധ്വാനത്തിന് മുമ്പ് ശരീരം ചൂടാകാതിരിക്കുക എന്നിവയൊക്കെ ഇതിന് കാരണമായിരിക്കും. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ പറമ്പിലും തോട്ടത്തിലും ഒക്കെ സജീവമായിട്ട് പണിയെടുക്കുന്നവർക്ക് ഇത്തരം ഈ പേശി വലുവും വേദനയൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഈ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായ വഴികൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് കാലിലെ മസിൽസ് പെയിൻ. കാലിങ്ങനെ നിവർത്തുമ്പോഴോ രാവിലെ എഴുന്നേറ്റ് നിവർത്തുമ്പോഴോ അല്ലെങ്കിൽ നടക്കുന്ന സമയത്തോ ഒക്കെ പെട്ടെന്നുണ്ടാവുന്ന വേദന, ഒരു വലിവ്, അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതെങ്ങനെ മാറ്റാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെല്ലാം പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: കാലിലെ മസിൽ പെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കാലിന് പെട്ടെന്നൊരു സ്ട്രെയിൻ വന്നു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ മസിൽ വലിഞ്ഞ് വേദന എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ ഭാഷയിൽ ഇതിനെ പറയുന്നത് എന്താണെന്നറിയോ? മെഡിക്കൽ ഭാഷയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൈസ് എന്ന നാലക്ഷര പ്രക്രിയയാണ്. അതായത് RICE. ഈ നാലക്ഷര പ്രക്രിയ നമ്മൾ ഓർത്തു വയ്ക്കണം. ഇത് വളരെ സിമ്പിളാണ്, ആർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ആർ മീൻസ് റെസ്റ്റ് അഥവാ വിശ്രമം. വേദനയുള്ള കാൽ ഉപയോഗിച്ച് കൂടുതൽ ജോലി ചെയ്യാതിരിക്കുക, ആ ഭാഗത്തിന് പൂർണ്ണമായ വിശ്രമം നൽകുക. വേദന വകവയ്ക്കാതെ വീണ്ടും ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ പേശികളിലെ കീറൽ വലുതാകും. അടുത്തത് ഐസ് വയ്ക്കുക. വേദനയുള്ള ഭാഗത്ത് ഐസ് ക്യൂബുകൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് 15 മുതൽ 20 മിനിറ്റ് വയ്ക്കുക. ദിവസവും ഒരു 3-4 തവണ ഇങ്ങനെ ചെയ്യാം. ഐസ് വയ്ക്കുന്നത് അവിടുത്തെ നീർവീക്കവും വേദനയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഐസ് നേരിട്ട് സ്കിന്നിൽ വയ്ക്കരുത്, തുണിയിൽ പൊതിഞ്ഞ് മാത്രം വയ്ക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സി ആണ്. റൈസിന്റെ ആറ് കഴിഞ്ഞു, ഐ കഴിഞ്ഞു, സി ആണ്. കംപ്രഷൻ, അതായത് അമർത്തിക്കെട്ടുക. ഒരു ക്രേപ്പ് ബാൻഡേജ് ഉപയോഗിച്ചിട്ട് വേദനയുള്ള ഭാഗം പതുക്കെ ചുറ്റിക്കെട്ടുക. അമിതമായിട്ട് മുറുക്കരുത്. രക്തയോട്ടം തടസ്സപ്പെടാത്ത രീതിയിൽ ലഘുവായിട്ട് കെട്ടുന്നത് നീര് വരുന്നത് തടയും. അവസാനം ഈ ആണ് എലവേഷൻ, അതായത് ഉയർത്തി വയ്ക്കുക. ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ വേദനയുള്ള കാല് ഒരു തലയണയുടെ മുകളിൽ വെച്ച് ഹൃദയത്തിന്റെ നിരപ്പിനേക്കാൾ അല്പം ഉയർത്തി വയ്ക്കുക. ഇത് കാലിലേക്ക് നീരിറങ്ങുന്നത് തടയാനായിട്ട് സഹായിക്കും. വേദന വന്ന ഉടനെ ഈ കടുപ്പത്തിൽ തിരുമ്മുന്നത് നല്ലതാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ അത് വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. പേശികൾക്ക് വലുവും പരുക്കുമുള്ളപ്പോൾ കടുപ്പത്തിൽ തിരുമ്മിക്കഴിഞ്ഞാൽ അത് പരുക്കിന്റെ ആഴം കൂട്ടുമെന്ന് മനസ്സിലാക്കുക. ഇനി ഈ വേദന വരാതിരിക്കാനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചെയ്യേണ്ട ശീലങ്ങളെക്കുറിച്ചും പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: കാലിലെ മസിൽ പെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പലപ്പോഴും ശരീരത്തിൽ ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടും ഇടയ്ക്കിടെ മസിൽ സ്ട്രെയിനും വേദനയും വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ്. പേശികൾ ശരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ധാരാളം വെള്ളം ആവശ്യമാണ്. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ മസിലുകൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകും. ദിവസവും 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. പിന്നെ പൊട്ടാസ്യവും മഗ്നീഷ്യവും. പേശികളുടെ ആരോഗ്യത്തിന് ഈ 2 മിനറലുകൾ അത്യാവശ്യമാണ്. നേന്ത്രപ്പഴം പൊട്ടാസ്യത്തിന്റെ വലിയൊരു ഉറവിടമാണ്. ദിവസവും 1 പഴം കഴിക്കുന്നത് മസിൽ പിടുത്തം ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തവിടുള്ള അരി, അണ്ടിപ്പരിപ്പുകൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ വൈറ്റമിൻ ഡി ആൻഡ് കാൽസ്യം. എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകാനായിട്ട് ഇത് വേണം. പാലുൽപ്പന്നങ്ങളും ചെറിയ അളവിൽ വെയിൽ കൊള്ളുന്നതും ഇതിന് സഹായിക്കും. പിന്നെ ചൂടുവെള്ളത്തിലെ കുളിയാണ്. വേദന വന്ന് 48 മണിക്കൂറിന് ശേഷം, അതായത് നീര് കുറഞ്ഞ ശേഷം, ഇളം ചൂടുവെള്ളത്തിൽ അല്പം മഗ്നീഷ്യം അടങ്ങിയ ഉപ്പിട്ട് കാല് മുക്കി വെക്കുന്നത് പേശികൾക്ക് വലിയ റിലാക്സേഷൻ നൽകും. പലരും വേദന വരുന്ന സമയത്ത് ഉടനെ പെയിൻ കില്ലർ ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട്. പക്ഷേ ഇത് താൽക്കാലിക ആശ്വാസം മാത്രമായിരിക്കും നൽകുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് കാലിലെ മസിൽ പെയിനെ കുറിച്ച് പറയാനായിട്ട്. അതിലേക്ക് വരാം മനോഹരമായ പാട്ട്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: കാലിലെ പേശി വലവ്, പേശി വേദന, അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി കാലിന് വീണ്ടും സ്ട്രെയിൻ വരാനായിട്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിൻ വരുമ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഒന്ന് സ്ട്രെച്ചിങ് ആണ്. ദിവസവും രാവിലെയും വൈകുന്നേരവും കാലിലെ പേശികൾ സാവധാനം നീട്ടിവെക്കുന്ന ലളിതമായ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുക. ഇത് മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും. പിന്നെ ശരിയായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കണേ. നമ്മൾ ധരിക്കുന്ന ചെരുപ്പുകൾക്ക് വലിയ പങ്കുണ്ട്. അമിതമായിട്ട് ഹീൽസ് ഉള്ള ചെരുപ്പുകളും ഒട്ടും കുഷ്യനില്ലാത്ത കടുപ്പമേറിയ ചെരുപ്പുകളും കാലിന് സ്ട്രെയിൻ ഉണ്ടാക്കും. നല്ല സപ്പോർട്ട് നൽകുന്ന ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ ശരീരഭാരം നിയന്ത്രിക്കണം. ശരീരഭാരം കൂടുമ്പോൾ അതിന്റെ മുഴുവൻ സമ്മർദ്ദവും ആർക്കാ കിട്ടുന്നത്? നമ്മുടെ കാലുകൾക്കാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഭാരം നിയന്ത്രിക്കുന്നത് കാലുകൾക്ക് ആശ്വാസം നൽകും. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാലൊട്ടും നിലത്ത് കുത്താനായിട്ട് കഴിയുന്നില്ല എങ്കിലും കാലിന് കടുത്ത നീരും ചുവപ്പ് നിറവും ഉണ്ടെങ്കിലോ വേദന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറയുന്നില്ല എങ്കിൽ സ്വയം ചികിത്സിക്ക് നിൽക്കരുത്. തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അതൊരു പക്ഷേ നിങ്ങളുടെ പേശികൾ പൂർണ്ണമായിട്ട് കീറിയത് കൊണ്ടോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലെ പ്രശ്നം കൊണ്ടോ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. നമ്മുടെ കാലുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അവയെ നന്നായിട്ട് പരിപാലിക്കുക. ചെറിയ വേദനകളെ അവഗണിക്കാതെ തുടക്കത്തിലെ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: 360 degree. നമസ്കാരം. 360 degree പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുണ്ട് ഞാൻ അഹല്യ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത് നോക്കിയാലോ. ഈ കണ്ണാടിയിൽ നോക്കുന്ന സമയത്തെ മൂക്കിനും മുകളിലും താടിയിലൊക്കെ കാണുന്ന ചെറിയ കറുത്ത കുത്തുകൾ കാണാറില്ലേ, ഈ പറയുന്ന ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് മാർക്ക് പോലെയാണ് പലർക്കും അല്ലേ. അതായത് പലരുടെയും മുറക്കം കെടുത്തുന്ന ഒരു കാര്യമായിട്ട് വരാറുണ്ട്. മുഖം എത്ര തിളങ്ങിയാലും ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ ചർമ്മത്തിന്റെ ഭംഗി അങ്ങ് പാടെ മങ്ങി പോവാറുണ്ട്. ചർമ്മത്തിലെ സൂക്ഷ്മങ്ങളിൽ അമിതമായ എണ്ണമയവും വിയർപ്പും പൊടിയും അടിഞ്ഞുകൂടിയിട്ടാണ് കേട്ടോ അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് രൂപപ്പെടുന്നത്. പാർലറുകളിൽ പോയിട്ട് മെറ്റൽ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഇത് ബലമായിട്ട് കുത്തിയെടുക്കുന്നത് താൽക്കാലികമായിട്ട് നമുക്കൊരു സൊല്യൂഷൻ മാത്രം തരുന്നൊരു കാര്യമാണല്ലേ. ചർമ്മത്തിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുകയും സുഷിരങ്ങൾ കൂടുതൽ വലുതാകാനായിട്ടാണ് അത് ശരിക്കും കാരണമായിട്ട് വരാറ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വേദനിപ്പിക്കാതെ ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്താതെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് 360 degree പറയാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടിയായിട്ടുള്ള ആവി പിടിക്കൽ അഥവാ സ്റ്റീമിംഗിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാലേ. കൂടുതലായി കേൾക്കാം 360 degree ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിട്ട് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ.
5: നോക്കാം, ചിലപ്പോ രസായിരിക്കും.
4: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
5: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി, ഞാനും ഉറങ്ങാതെ വെയിറ്റ്.

360 ഡിഗ്രി ബ്ലാക്ക് ഹെഡ്സ് മാറ്റം നോക്കുന്നതിന് മുൻപായിട്ട് ചർമ്മത്തിലെ സുഷിരങ്ങൾ മൃദുവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് സ്റ്റീമിംഗ് ഫോർ ഓപ്പൺ പോസ് എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വേണം? ഇതിനായിട്ട് അല്പം ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുക. വെള്ളത്തിൽ അല്പം പുതിനയിലയോ അല്ലെങ്കിൽ തുളസിയോ ഇട്ടാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പൊ വെറും 5 മിനിറ്റ് മുഖത്ത് ആവി കൊള്ളിക്കുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങളെ തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓപ്പൺ പോസ് ഒക്കെ തുറന്നു കിട്ടാൻ വേണ്ടി സഹായിക്കും. സുഷിരങ്ങൾ തുറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ഒരു സുഷിരങ്ങൾ തുറക്കുന്ന സമയത്ത് അതിനുള്ളിൽ അടഞ്ഞിരിക്കുന്ന കടുപ്പമേറിയ അഴുക്കും ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും തനിയെ മൃദുവാവാനായിട്ട് തുടങ്ങും, സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുശേഷം വേണം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് മൂക്കിന് ഇരുവശവും മൃദുവുമായിട്ട് നല്ല രീതിയിൽ തുടച്ചാൽ തന്നെ പകുതിയിലധികം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് എളുപ്പത്തിലായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ബലമായിട്ട് നഖം കൊണ്ട് നുള്ളിയെടുക്കാനായിട്ടൊന്നും ഒരിക്കലും ശ്രമിക്കരുത്. ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ നല്ല പരിപാടിയല്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആവി പിടിച്ചതിന് ശേഷം ഒരു കോട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് മൂക്കിന്റെ ഇരുവശവും എന്താ മൃദുവായിട്ട് സോഫ്റ്റായിട്ടൊന്ന് തുടച്ചാൽ തന്നെ പകുതിയിലധികം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. നഖം വെച്ച് ബലമായിട്ട് ചെയ്യാനായിട്ട് നോക്കരുത്. ഓക്കെ, ഇനിയിപ്പോൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നറിയാം? സ്ക്രബിങ്ങിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ആഴ്ചയിൽ 1-2 തവണ മാത്രം ഇങ്ങനെ ആവി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അമിതമായി ആവി പിടിക്കുന്നത് ചർമ്മം വല്ലാതെ ഡ്രൈ ആകാനായിട്ട് കാരണമായി പോകും. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്, അധികമായിട്ടൊന്നും ആവി പിടിക്കാൻ പാടില്ല. ഒരു 2-3 തവണ, ആഴ്ചയിൽ 1-2 തവണ മാത്രം ചെയ്താൽ മതി. അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആവി പിടിക്കാനായിട്ട് നിൽക്കരുത്. ഒന്നുകൂടി നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ എന്താ ഡ്രൈ ആക്കാനായിട്ടാണ് പിന്നീട് അത് കാരണമായിട്ട് വരാം. സ്റ്റീമിംഗ് ഫോർ ഓപ്പൺ പോസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടേ ഇരിക്കൂ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. അങ്ങനെ ആവിടിച്ച ശേഷം മൃദുവായ ബ്ലാക്ക് ഹെഡ്സിനെ പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ വേണ്ടി ഒരു ഹോം മെയ്ഡ് സ്ക്രബ് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലോ. യെസ്, കേൾക്കാം എന്താണ് ആ ഒരു സ്ക്രബ് എന്നുള്ളൊരു കാര്യം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. ഇതിനു വേണ്ടി ഒരു സ്പൂൺ കാപ്പി പൊടി, കോഫി പൗഡർ ഉണ്ടല്ലോ, ഒരു സ്പൂൺ തേനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മിശ്രിതം മൂക്കിന് മുകളിലും താടിയിലും ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിലും നല്ല രീതിയിൽ പുരട്ടാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരലുകൾ ഉപയോഗിച്ച് വളരെ മൃദുവായി നല്ലൊരു റൗണ്ട്, ഒരു സർക്കിൾ ആ ഒരു മോഷനിൽ എന്ത് ചെയ്യാം, മസാജ് ചെയ്യുക. ഈ കാപ്പിപ്പൊടിയിലെ തരികൾ സുഷിരങ്ങൾക്കുള്ളിൽ അഴുക്കിനെ പുറന്തള്ളുമ്പോൾ തേൻ എന്ത് ചെയ്യും, ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള ഈർപ്പവും ആന്റി ബാക്ടീരിയൽ സംരക്ഷണവും നൽകും. 3 മിനിറ്റ് മൃദുവായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം. ഈ ചർമ്മം അല്ലാതെ വരണ്ടു പോകാതെ ബ്ലാക്ക് ഹെഡ്സ് മാറ്റാനായിട്ട് ഏറ്റവും മികച്ച ഒരു നാടൻ കൂട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ചർമ്മത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് നൽകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇനി നമുക്കൊരു പാക്കിലേക്ക് പോവാം അല്ലെ. ഒരു വൈറ്റ് പീൽ ഓഫ് മാസ്ക് തന്നെ ആയാലോ. യെസ്, അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കേൾക്കാം 360 degree. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം കീപ് ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂടാം.

360 degree. വിപണിയിൽ കിട്ടുന്ന ചർമ്മത്തെ വലിച്ചു കീറുന്ന കെമിക്കൽ പീൽ ഓഫ് മാസ്കുകൾക്ക് പകരമായിട്ട് വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ മാസ്ക് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? ഇതിനു വേണ്ടി എന്ത് വേണം? ഇതിനു വേണ്ടി ഒരു മുട്ടയുടെ വെള്ള എഗ് വൈറ്റ് മാത്രം എടുക്കുക. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ പുരട്ടാം. ഇതിന് മുകളിലായിട്ട് ഒരു കഷ്ണം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെക്കുക. ആ ടിഷ്യൂ പേപ്പറിന്റെ മുകളിൽ എന്ത് ചെയ്യണം, വീണ്ടും അല്പം ഈ ഒരു മുട്ടയുടെ വെള്ള കൂടി നമുക്ക് പുരട്ടി കൊടുക്കാം. ഇത് പൂർണ്ണമായി ഉണങ്ങി കടുപ്പമാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കാത്തിരിക്കണം കേട്ടോ. ഒരു 20 minutes എങ്കിലും എന്തായാലും വെയിറ്റ് ചെയ്യണം. നന്നായി ഉണങ്ങിയ ശേഷം താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ പതുക്കെ നമുക്ക് വലിച്ചു മാറ്റാം. അപ്പോൾ അത്ഭുതകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടിഷ്യൂ പേപ്പറിനൊപ്പം നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പൂർണ്ണമായിട്ട് ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. കൂടാതെ തന്നെ ചർമ്മം വലിഞ്ഞു നിൽക്കാനും ഈ ഒരു സ്കിന്നിന്റെ ടൈറ്റനിങ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതിനുകൂടി വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണ്. ഒന്നുമില്ല, ജസ്റ്റ് മുട്ടയുടെ വെള്ളം മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നു, നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെക്കുന്നു, ആ ടിഷ്യൂ പേപ്പറിന് മുകളിൽ എഗെയിൻ ഒന്ന് ആ മുട്ടയുടെ വെള്ളം അപ്ലൈ ചെയ്യുന്നു. ഒരു 20 minutes എങ്കിലും റെസ്റ്റ് ചെയ്യുക. നന്നായി ഡ്രൈ ആയതിനു ശേഷം താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതേ നല്ലൊരു മാസ്കാണ്. അതായത് ഏറ്റവും അധികം എല്ലാവരും അഡ്വർട്ടൈസ്മെന്റിൽ കണ്ട് വാങ്ങി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ചാർക്കോൾ മാസ്ക്. ആ ഒരു ചാർക്കോൾ മാസ്കിന് പകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മാസ്ക്. ആ ഒരു മാസ്കിനെ കുറിച്ചാണ് ഇനി 360 degree കേൾക്കാനായി പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിതാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. ചർമ്മത്തിൽ അമിത എണ്ണമയമാണ് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അല്ലേ. ഈ ഒരു എണ്ണമയം പൂർണ്ണമായിട്ട് വലിച്ചെടുക്കാനായിട്ട് ആർക്ക് സാധിക്കും? മുൾട്ടാണി വെട്ടി. ആ ഒരു മുൾട്ടാണി വെട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു എണ്ണമയം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ മികച്ചൊരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. ഒരു സ്പൂൺ മുൾട്ടാണി വെട്ടിയിലേക്ക് അല്പം തക്കാളി നീരോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റോസ് വാട്ടറോ ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കാം. ഈ ഒരു പാക്ക് മുഖത്ത് പ്രത്യേകിച്ച് മൂക്കിന് ചുറ്റും പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കാം. ഈ മുൾട്ടാണി മെട്ടി ഉണങ്ങുമ്പോഴുണ്ടല്ലോ ഈ സുഷിരങ്ങൾക്കുള്ളിൽ അഴുക്കിനെ എണ്ണമയത്തെയും സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ തന്നെ വലിച്ചെടുക്കുന്നുള്ളതാണ്. കൂടാതെ തന്നെ തക്കാളി നീരിലെ ആസിഡ് ഗുണങ്ങൾ വൈറ്റ് ഹെഡ്സ് ഇല്ലാതാക്കാൻ കൂടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ കൂടി മറന്നുപോകരുത് കേട്ടോ. എണ്ണമയമുള്ള ചർമ്മക്കാർക്കാണെങ്കിൽ, ഓയിലി സ്കിൻ ടൈപ്പാണ് നിങ്ങൾക്കെങ്കിൽ, ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് തടയാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മുൾട്ടാണി വെട്ടിയും തക്കാളി നീരോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി തക്കാളി നീരില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റോസ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി അടുത്ത ഒരു ട്രിക്ക്, അതും ഈയിടെയായിട്ട് ഏറ്റവും അധികം എല്ലാവരും യൂസ് ചെയ്തൊരു കാര്യമാണ്. ഐസ് ക്യൂബ് കൊണ്ട് ഒരുപാട് ഒരുപാട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സിനുള്ള ഒരു പരിഹാരം കണ്ടെത്താം, ആ ഒരു കാര്യമാണ് ഇനി കേൾക്കാനായി പോകുന്നത്. നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയൻ വിദ ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. ഐസ് ക്യൂബ് ട്രിക്ക്, അതായത് ഈ ഒരു സുഷിരങ്ങൾ അടയ്ക്കാൻ വേണ്ടി ഐസ് ക്യൂബ് ഫോർ ലാർജ് ഹോൾസ്, അതിനു വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഈ ബ്ലാക്ക് ഹെഡ്സ് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പലരും മറന്നു പോകുന്ന എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, തുറന്ന സുഷിരങ്ങൾ അടയ്ക്കുക എന്നത്. അതായത് ക്ലോസിംഗ് ദ പോസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, നമ്മൾ ആവി പിടിച്ചും സ്ക്രബ് ചെയ്തും തുറന്ന സുഷിരങ്ങൾ അങ്ങനെ തന്നെ ഇട്ടാൽ അതിലേക്ക് എന്ത് സംഭവിക്കും, അതിലേക്ക് വീണ്ടും വേഗത്തിൽ അഴുക്ക് കയറി ബ്ലാക്ക് ഹെഡ്സ് ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഏറ്റവും ലളിതമായൊരു വഴിയാണ് ഐസ് ക്യൂബ് എടുത്ത് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് മൂക്കിന് മുകളിലും സുഷിരങ്ങളിലുമുള്ള ഭാഗത്ത് മൃദുവായിട്ട് മസാജ് ചെയ്യുക എന്നത്. ഈ തണുപ്പ് തട്ടുന്ന സമയത്ത് ചർമ്മത്തിലെ സുഷിരങ്ങൾ പെട്ടെന്ന് തന്നെ ചെറുതാവുകയും അടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് നേരിട്ട് ചർമ്മത്തിൽ വെക്കാനായിട്ട് നോക്കരുത്, അങ്ങനെ വെക്കാനായിട്ട് പാടില്ല. ഒരിക്കലും ഐസ് ക്യൂബ് നേരിട്ട് ചർമ്മത്തിൽ വെക്കാതെ എപ്പോഴും ഒരു നേർത്ത തുണിയിൽ പൊതിഞ്ഞ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിദ്യ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടി എന്തായാലും ചെയ്യണം. അങ്ങനത്തെ ഈ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആറ് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട്, നല്ലൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് കേട്ടാലോ കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. ആ ഒരു പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തിരികെ എത്താം 360 ഡിഗ്രിയിലേക്കാണ്.

0: 360 degree.
1: ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോകാം. ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില മാറ്റങ്ങൾ, ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് എന്ന് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില ചേഞ്ചസ് ഉണ്ട്. അതെന്താ നോക്കിയാലോ, അതായത് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും രണ്ടു തവണയെങ്കിലും വീര്യം കുറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ല രീതിയിൽ കഴുകുക. ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാതെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, രണ്ടു നേരം ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം പുറത്തു പോയി വന്ന് ചർമ്മത്തിൽ പൊടിയും എണ്ണയും ഇരിക്കാനായിട്ട് നിങ്ങൾ ഒട്ടും അനുവദിക്കാൻ പാടില്ല. ഈ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് എന്ത് വേണം, മേക്കപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മേക്കപ്പ് പൂർണ്ണമായും തുടച്ചു മാറ്റിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബെഡിലേക്ക് ഉറങ്ങാനായിട്ട് പോകേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ എണ്ണമയമുള്ള ഈ ഒരു കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾക്ക് പകരം എന്ത് ചെയ്യുക, നോൺ കൊമേഡോജനിക് ആയിട്ടുള്ള ആ ഒരു പേരുകൾ നൽകിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കുക. ഇവ ചർമ്മത്തിലെ സുഷ്യങ്ങൾ അടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ തലയണ കവറുകൾ, ഈ പില്ലോ കവേഴ്സ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റണം. കാരണം എന്താ, അതിലഴുക്കും ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാക്കാനായിട്ട് കാരണമാവാറുണ്ട്. കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുന്നതും ചർമ്മത്തിൽ അമിതമായിട്ട് വരുന്ന സെബം ഉണ്ടല്ലോ, ഓയിൽ പ്രൊട്ടക്ഷൻ, ആ ഒരു സെബത്തിന്റെ ഉൽപാദനം കുറയ്ക്കാനായിട്ടും കൂടി സഹായിക്കും. ഇപ്പൊ ഉള്ളിൽ നിന്നുള്ള ശുദ്ധിയാണ് പുറമേയുള്ള ഭംഗി. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്തായാലും ശ്രദ്ധിക്കണം. യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതേ. ബ്ലാക്ക് ഹെഡ്സ് എന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനായിട്ട് ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽ ഉപയോഗിച്ച് ചർമ്മത്തെ ഒരുപാട് കേടുവരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് യൂസ് ചെയ്താൽ തന്നെ, ക്ഷമയോടെ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നെ നല്ല ക്ലിയർ ആയിട്ട് സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. ഈ കൃത്രിമമായ സൗന്ദര്യത്തിന് പുറകെ പോവാതെ പ്രകൃതി തന്ന കൂട്ടുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ചർമ്മത്തെ എന്ത് ചെയ്യാൻ പറ്റും, പരിപാലിക്കാനും സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം പ്രതീക്ഷിക്കാതിരുന്നാൽ മതി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ശീലാക്കി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോ അങ്ങനെ ഇന്നത്തെ 360 degree പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചെയ്യാൻ അവസാനിക്കാണ്. കൂടാതെ ഇന്നത്തെ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത ദിവസം മറ്റൊരു ടിപ്സും ട്രിക്സും ലൈഫ് സ്റ്റൈൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ആർജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹ്ലിയ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണു രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചുമ്മാ

0: വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
0: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണഭൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ ഐആർജിസി കേന്ദ്രത്തിന് നേരെയും യുഎസ് ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ച ച ച ച ച ച ച ച ച ച

മഴ കൊഴിയെന്ന മലനിരയുടെ നെറുകയിലൊരു കൂട്ടിൽ മനസ്സു നിറയെ വിരിയും അരിയ കനവുകളുടെ പാട്ടിൽ മഴ കൊഴിയെന്ന മലനിരയുടെ നെറുകയിലൊരു കൂട്ടിൽ മനസ്സു നിറയെ വിരിയും അരിയ കന

മലനുരയും ഒരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നു മരിയ ചിത്രശലഭം. മലനുരയും ഒരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നു മരിയ ചിത്ര

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇന്നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000133.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇന്നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
3: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
2: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: അതെ, എത്ര വയസ്സായി നിങ്ങൾക്ക്? 20, 30, 40, 50 ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോഴേ, ഏയ് ഏജ് ഒക്കെ ജസ്റ്റ് നമ്പർ അല്ലേ എന്ന് ഞാൻ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയും, ഓ ഇതൊക്കെ നിർത്ത്, ഇതൊക്കെ പണ്ടേ കേട്ടും അടുത്ത കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം. സത്യല്ലേ, ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ഒക്കെ പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ വരികൾ അങ്ങ് ചീഞ്ഞു, ഏജ് ഇസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി. കേൾക്കുമ്പോ നല്ല സുഖം തോന്നും, പക്ഷേ അടുത്ത സെക്കൻഡില് ആരെങ്കിലും വന്ന് നിനക്കിതുവരെ പണിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോ ആ നമ്പറുകൾ വന്ന് നെഞ്ചത്ത് കുത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ പറയുന്ന തള്ളൊക്കെ മാറ്റി നിർത്തിയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോവാണ്. എടോ ഒരു കാര്യം പറയട്ടെ, പ്രായം എന്ന് പറഞ്ഞാലേ കലണ്ടറിലെ ആ ഒറ്റ നമ്പർ മാത്രല്ല. ഈ ഏജ് എന്ന് പറയുന്നത് 3 ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ? അറിയാമോ? അത് ഫുൾ ഓൺ പവറില്, ഫുൾ ഓൺ വോളിയത്തില് നിങ്ങൾ കേട്ടോളൂ ഇന്നത്തെ എഴുത്തോലയിൽ. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു നല്ല പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ പ്രായത്തിന്റെ കാര്യം പറയുമ്പോ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ഏജ് ഉണ്ട്. നമ്മുടെ ഭൂമി സൂര്യന്റെ 27 വട്ടം വലം വെച്ചു. അങ്ങനെ പറയുമ്പോ അതിനെന്താ നമുക്ക് ക്രെഡിറ്റ് എന്ന് ചോദിച്ചാൽ, ഈ 27 എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായിരിക്കും. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അതിന് മനുഷ്യൻ കൊടുത്ത പേരാണ് വർഷം എന്നുള്ളത്. 27 വയസ്സുള്ള ഒരാള് ജനിച്ച ശേഷം ഭൂമി 27 വട്ടം കറങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന കരിയറോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ വിജയങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം ഭൂമി എത്ര പ്രാവശ്യം സൂര്യനെ വലം വെച്ചു, അതാണല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഓരോ വയസ്സ് കൂടി കൂടി വരുന്നത്. 40 വയസ്സിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 40 വട്ടം ഭൂമി സൂര്യനെ വലം വെച്ചു എന്നുള്ളതാണ് ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂര്യൻ ചുറ്റിയ കണക്ക് നോക്കിയിട്ട് എന്റെ ലൈഫ് തീർന്നേ, ഞാൻ 40 വയസ്സെത്തി, 50 വയസ്സെത്തി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആ പരിപാടി അങ്ങോട്ട് ഓഫ് ചെയ്യുക. അത് വെറും ഒരു കോസ്മിക് കണക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ കാര്യം എന്താണോ, നമ്മുടെ ആക്ച്വൽ ഏജ് ആണ്. കലണ്ടറിലെ പ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സെൽസും ഓർഗൻസും നമ്മുടെ ഒരു ശാരീരിക അവസ്ഥയും നമ്മളുടെ പ്രവർത്തനക്ഷമതയൊക്കെ അളക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ഓരോരുത്തരുടെയും ജനറ്റിക്സും ലൈഫ് സ്റ്റൈലും ആണ്. ചില 22 വയസ്സുള്ള ആളുകൾ, 22 എന്ന് പറയുന്ന ആ ഒരു യങ് ഏജില് ഒരു ഉന്മേഷം ഇല്ലാതെ സ്വന്തം ശരീരത്തെ കെയർ ചെയ്യാതെ എപ്പോഴും ക്ഷീണിച്ച് 22 ഇയേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ആളെ കാണുമ്പോ അല്ലെങ്കിൽ ആളുമായിട്ട് ഇടപെടുമ്പോ തോന്നും ഒരു 50 വയസ്സ് ആയിട്ടുള്ള ആളുകളെ പോലെ നടക്കുന്നത്. എന്നാൽ 50-ാമത്തെ വയസ്സിലും മാറത്തൻ ഓടുന്ന, സ്റ്റേജിൽ തകർത്തു മറിയുന്ന, ഡാൻസ് ചെയ്യുന്ന, വളരെ വൈബായിട്ട് തന്റെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോകുന്ന ഒരു ആള്, ആളുടെ പ്രായം എന്ന് പറയുന്നത്, ആളുടെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ഒരു പക്ഷെ 25 ആയിരിക്കും. 50 വയസ്സെന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജും ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ നമ്മള് നമുക്ക് കൊടുക്കുന്ന നല്ല ആഹാരം, നല്ല ഉറക്കം, ആഴ്ചയിൽ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട്, ഇത്ര മാത്രം മതി നമ്മുടെ ശരീരത്തെ എപ്പോഴും യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ. അതുകൊണ്ട് തന്നെ പ്രായം എന്ന് പറയുന്നത് പക്കാ നമ്പറാണ്. ഈ 20 വയസ്സുകാരൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടാനും അവരെക്കാൾ നന്നായിട്ട് ശ്വാസം എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കൽ ഏജ് സൂപ്പറാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊരു ക്ഷേത്രമായി, യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ക്ഷേത്രമായി കണ്ട് അതിനെ പവർഫുൾ ആയിട്ട് നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഒരു ഏജിലും നിങ്ങൾക്ക് യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ക്രോണോളജിക്കൽ ഏജ് അല്ല, ബയോളജിക്കൽ ഏജ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം.
2: പോകാനേ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ക്രൊണോളജിക്കൽ ഏജ് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു, ബയോളജിക്കൽ ഏജും മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. ഇനി മെന്റൽ ഏജ് ഉണ്ട്, അതായത് ഓരോ മനുഷ്യരുടെയും ചിന്തകളും ഓരോ മനുഷ്യരുടെയും മനോഭാവമാണ്. ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ നമ്മളോട് ഒന്ന് പറയും, നിനക്കിപ്പോ 27-28 വയസ്സായില്ലേ, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ, ഇനിയിപ്പോ എന്ത് സ്വപ്നം കാണാനാ, എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടെ, ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങ് സെറ്റാവ്, ഇങ്ങനെയൊക്കെ പറയും. അവരോടൊക്കെ തിരിച്ചു പറയേണ്ട ഒരു ഒറ്റ കാര്യമാണ്, അവർ നോക്കുമ്പോൾ കലണ്ടറിലെ പ്രായം ഓരോ വർഷം കഴിയുമ്പോഴും മാറുന്ന പ്രായം 27 ആണ്. അങ്ങനെയായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിനിപ്പോഴും 18-ന്റെ ചോരത്തിളപ്പും കൗതുകവും ഒക്കെ ഉണ്ടെങ്കിൽ, തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ആ മെന്റൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും യങ് ആൻഡ് പവർഫുൾ ആയിരിക്കും എന്നുള്ളത്. ഒരാളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ പ്രായത്തിന്റെ ബോർഡ് വെക്കാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത് ഈ പറഞ്ഞ ബയോളജിക്കൽ ഏജും അതുപോലെ മെന്റൽ ഏജുമാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഏജിന്റെ ഒരു ബോർഡ് വെക്കാൻ അല്ലെങ്കിൽ ഒരു ബാരിയർ വെക്കാൻ ആരെയും അനുവദിക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു കാര്യം പഠിക്കണം എന്ന് തോന്നുന്നത് 60-ാമത്തെ വയസ്സിലാണെങ്കിലും, ആ കാര്യം പഠിക്കണം കൗതുകം എന്നുള്ളൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, തോറ്റുപോകുമെന്ന പേടി വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊരു പേടി വേണ്ട, വീണാലും നമ്മൾ എഴുന്നേൽക്കും. കാരണം നമുക്ക് ആ നമ്മുടെ ഉള്ളിൽ ആ സംഭവമുണ്ട്, ആ ഒരു ഫയറുണ്ട്, പുതിയത് ചെയ്യണം, പുതിയ കാര്യം പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ബയോളജിക്കൽ ഏജ് വെച്ച് ശരീരത്തെ ട്യൂൺ ചെയ്തെടുത്ത്, ആ മെന്റൽ ഏജ് വെച്ച് മനസ്സിനെ എപ്പോഴും ആ കുട്ടികളുടെ എനർജിയിൽ, ഒരു 8-ാം ക്ലാസ്സുകാരന്റെ എനർജിയോടെ നിലനിർത്തി, ബാക്കി കലണ്ടറിലെ നമ്പറാണ്, അതിനെ അങ്ങ് വിടണം, അതങ്ങ് പോട്ടടോ എന്ന് വെക്കണം. അപ്പോ ഇതൊക്കെയാണ് ഏജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശ കാര്യങ്ങളൊക്കെ കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. And you are on Ahalya FM 90.4 കേട്ടിട്ട് കൂട്ടുകൂടാ.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രിവാൻഡ്രം പാലക്കാട്. തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണ് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
7: എടി വീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
8: ഭാരത് സർക്കാർ കാ ലക്സ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാഫി ഹേ.
7: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: പി എം സൂര്യഗഡ് മുഫ്ത് ബിജലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യഗഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എ.
4: ചെന്തമിഴിന്റെ ഇണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923 22688. മൊബൈൽ 9496000129.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695154. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ, അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: സ്വർണം കൊണ്ടെനിക്കൊന്ന് കാണണം. അവളുടെ പ്രേമം
1: ഓണകാലത്തിന് നിന്ന തീരുമാനം
0: ഇങ്ങനെ പോയാ ശരിയാവൂല. ഓണം അങ്ങനെ എത്രയും പെട്ടെന്ന് നടത്തണം.

0: ഒരു ശരിയാവും.
1: കൊണ്ടുപോകും.
0: പേടിക്കണ്ട, ഞാനുണ്ടാവും.

മനോഹാരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4 അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും അഹല്യായപ്പം .com കേട്ട്

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത ഹൈ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇന്നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, പിഴതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂന്ന് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇരുളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട്

0: കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496000129.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂള രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
0: കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ടു.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്ര ഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ.gov.in.
4: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മുരുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. മൊബൈൽ 9496000129.
7: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: സ്റ്റോറി ഓഫ് ലൈഫ്.
9: Lighten your life. Lighten.
10: ഈ ലോകം എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേജാണെന്നും നമ്മളൊക്കെ അതിലെ വെറും അഭിനേതാക്കൾ മാത്രമാണെന്നും പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? അതത്ര വലിയ സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത പല വേഷങ്ങളും കെട്ടേണ്ടി വരാറുണ്ട്. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ ചിരിക്കേണ്ടി വരും. സങ്കടം വരുമ്പോൾ സന്തോഷം അഭിനയിക്കേണ്ടി വരും. ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല മുഖം മൂടികളും അണിയാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് പോലും പൂർണ്ണമായി നീതി പുലർത്താൻ കഴിയാതെ നമ്മൾ ജീവിച്ചു പോകാറുണ്ട്. അതൊക്കെ ഈ ജീവിതയാത്രയുടെ ഭാഗമായിരിക്കും. പക്ഷേ ഒരു കാര്യം മറക്കരുത്, നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും. പക്ഷേ പ്രിയപ്പെട്ടവരോട് ഒരിക്കലും അഭിനയിക്കാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരോട് അഭിനയിക്കരുത് എന്ന് പറയാൻ കാരണം, ഈ ലോകം മുഴുവൻ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുമ്പോഴും നമ്മൾ അണിഞ്ഞിരിക്കുന്ന മുഖമൂടികൾ കണ്ട് ലോകം നമ്മളെ വിലയിരുത്തുമ്പോഴും നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കുള്ള ഒരേ ഒരു അഭയകേന്ദ്രം നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരോടും കൂടെ നമ്മൾ അഭിനയിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് ആരുണ്ടാവും? നിങ്ങളെ നിങ്ങളായി ഉൾക്കൊള്ളുന്ന, നിങ്ങളുടെ കുറവുകളെ പോലും സ്നേഹിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ മുഖം മൂടികൾ അഴിച്ചു വയ്ക്കുക. അവിടെ നിങ്ങളുടെ കപടമായിട്ടുള്ള ചിരിയല്ല, നിങ്ങളുടെ ആത്മാർത്ഥമായ കണ്ണീരാണ് അവർക്ക് വേണ്ടത്. പുറം ലോകത്ത് നമ്മൾ നടത്തുന്ന എല്ലാ അഭിനയങ്ങളുടെയും തളർച്ച മാറേണ്ടത് പ്രിയപ്പെട്ടവരുടെ ആ ഒരു പരിഗണനയിലാണ്. ആ ഇടം കൂടെ ഒരു പരീക്ഷണ ശാലയാക്കി ഒരിക്കലും മാറ്റരുത്. മനസാക്ഷിയോട് നീതി പുലർത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ പുറത്തുണ്ടാവും, അത് ലൈഫിന്റെ പ്രഷർ കൊണ്ടാണ്. പക്ഷെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ ജീവനായി കരുതുന്നവരുടെ അടുത്തേക്ക് വരുമ്പോഴെങ്കിലും ആ പഴയ നിങ്ങളാവണം. സ്നേഹമുള്ളിടത്ത് അഭിനയത്തിന് സ്ഥാനമില്ല, അവിടെ ആത്മാർത്ഥത മാത്രമാണ് നിലനിൽക്കുക. ലോകത്തിന് മുന്നിൽ ജീവിക്കാൻ വേണ്ടി ഏത് വേഷം കിട്ടിയാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നിങ്ങളുടെ തനിമ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ആ ആത്മാർത്ഥതയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കരുത്ത്. മനസ്സിലായോ?

Flower.

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർക്ക് നടുവിലാണ് ജീവിക്കുന്നത്. പാരൻസ് ഉണ്ടാവും, ലൈഫ് പാർട്ട്ണർ ഉണ്ടാവും, മക്കളുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ എത്രയോ പേര് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വേഷങ്ങളിൽ ഇങ്ങനെ കടന്നു വരുന്നു. അവരെപ്പോഴും നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അവരുടെ സാന്നിധ്യം നമുക്കൊരു ശീലമായിട്ട് മാറാറുണ്ട്. അവർ ചെയ്യുന്ന കരുതലും സ്നേഹവും ഒക്കെ നമ്മുടെ അവകാശമാണ് എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു തുടങ്ങാം. ചിലപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടും, അവരെ അവഗണിക്കും, അല്ലെങ്കിൽ അവർ നമുക്കായിട്ട് മാറ്റിവെക്കുന്ന സമയത്തിന് വില കൽപ്പിക്കാതിരിക്കും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്ന് നമ്മുടെ കൂടെ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏത് ബന്ധമാണെങ്കിലും അത് നമ്മളോടൊപ്പം ഉള്ളപ്പോൾ അതിൻ്റെ വില നമ്മളറിയില്ല. അതെന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ മൂല്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ള വസ്തു ഉള്ളപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കാറേയില്ല. പക്ഷേ അത് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ, അത് നമ്മളെ വല്ലാതെ അങ്ങ് അസ്വസ്ഥമാക്കും അല്ലേ. അതിനായിട്ട് തിരച്ചിൽ നടത്തും. മനുഷ്യബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. കൂടെ ഉള്ളപ്പോൾ അവരുടെ വാക്കുകളിലെ സ്നേഹമോ പ്രവൃത്തികളിലെ കരുതലോ നമ്മൾ കാണാറില്ല. എന്നാൽ ഒരു ദിവസം അവർ നമ്മളെ വിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധം തകരുമ്പോൾ മാത്രമാണ് അവർ നമ്മുടെ ലൈഫിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നീട് നമ്മൾ അതോർത്ത് സങ്കടപ്പെടും. അന്നൊന്ന് സംസാരിക്കാമായിരുന്നു, ആ ദേഷ്യം അങ്ങ് ഒഴിവാക്കാമായിരുന്നു, സ്നേഹത്തോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന തിരിച്ചറിവുകൾക്ക് വെറും കണ്ണീരൻ്റെ വില മാത്രമേ ഉള്ളൂ. കാലം കടന്നുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നിനെയും തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. മരണമോ സാഹചര്യങ്ങളോ അവരെ നമ്മിൽ നിന്ന് അകറ്റുന്നതിന് മുമ്പ് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവർ ജീവിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ പരിഗണിക്കാം. നിങ്ങളുടെ ഈഗോയും ദേഷ്യവും കാരണം മനോഹരമായ ബന്ധങ്ങൾ ഒരിക്കലും തകർത്ത് കളയരുത്. അവർ പറയുന്ന ചെറിയ പരാതികൾ പോലും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് കിട്ടുന്ന ഒരവസരവും തള്ളിക്കളയരുത്. നമ്മുടെ കൂടെയുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, അവരോടുള്ള കടപ്പാടുകൾ പ്രകടിപ്പിക്കുക. നഷ്ടപ്പെട്ടതിന് ശേഷം ഓർത്ത് കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കൂടെയുള്ളപ്പോൾ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നത്. ബന്ധങ്ങൾക്ക് വില നൽകണം. ജീവിതം കുറച്ചുകൂടെ മനോഹരം.

0: Story of life.
1: Lighten your life.
2: നമ്മളൊക്കെ ഒരുപാട് കടമകളുടെ നടുവിലാണ് ജീവിക്കുന്നത്. കുടുംബം, മക്കൾ, സുഹൃത്തുക്കൾ, ജോലി, അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എല്ലാവരെയും സങ്കടപ്പെടുത്താതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചെറിയ വാട്ടം മാറ്റാനായിട്ട് നമ്മൾ നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ആ ത്യാഗങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് എന്ന്. പക്ഷെ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലരും അവിടെ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് സത്യം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ആയുസ് പാഴാക്കണ്ട, ഒരല്പം അവനവന് വേണ്ടിയും ജീവിക്കുക. കാരണം പിൽക്കാലത്ത് ആരും ഒരു നന്ദി പോലും ചിലപ്പോൾ കാണിച്ചു എന്ന് വരില്ല. അതൊരു പക്ഷേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ആയിരിക്കും. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സ്വാർത്ഥമായിട്ട് തോന്നാം, പക്ഷെ ഇത് സ്വാർത്ഥതയല്ല, ഇതൊരു റിയലൈസേഷനാണ്, തിരിച്ചറിവാണ്. സ്വന്തം സന്തോഷങ്ങളും ആരോഗ്യവും ആത്മവിശ്വാസവും പണയം വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാലും ഒടുവിൽ നമ്മളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർ പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന്. ആ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ള ത്യാഗങ്ങളുടെ കോട്ടകളൊക്കെ തകർന്നു വീഴും. പ്രിയപ്പെട്ടവർ നന്ദികേട് കാണിക്കുന്നത് അവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് മനുഷ്യസഹജമായിട്ടുള്ള മറവി കൊണ്ടാണ്. നമ്മൾ അവർക്ക് നൽകുന്ന സൗകര്യങ്ങൾ അവർക്ക് ശീലമായി മാറുമ്പോൾ അതിന് പിന്നിലെ നമ്മുടെ അധ്വാനം അവർ കാണാതെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാനായിട്ട് നിൽക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊപ്പം അവരെ സംരക്ഷിക്കുന്നതിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അല്പമൊരു ഇടം നൽകണം. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ളൊരു യാത്ര പോവുക, അല്ലെങ്കിൽ അല്പനേരം സമാധാനമായിട്ട് തനിച്ചിരിക്കാൻ മറ്റാരുടെയും അനുവാദത്തിനായിട്ട് കാത്തു നിൽക്കരുത്. ഈ ആയുസ് നിങ്ങൾക്ക് പ്രകൃതി തന്നിട്ടുള്ള വലിയൊരു സമ്മാനമാണ്. അത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാനുള്ളതല്ല. നാളെ പ്രായമാകുമ്പോൾ ഓർത്ത് സങ്കടപ്പെടാനായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ബാക്കി വെക്കരുത്. കടമകൾ ചെയ്യുക, പക്ഷേ സ്വയം മറന്നുകൊണ്ടുള്ള ഒരു കളിപ്പാവയാവരുത്. ഉള്ളു തുറന്ന് ചിരിക്കാനും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ രീതിയിൽ ആസ്വദിക്കാനും പഠിക്കുക. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷം നൽകാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ആദ്യം മുൻഗണന കൊടുക്കുക. അവനവനെ സ്നേഹിച്ചു തുടങ്ങുക. കടമകൾ ചെയ്തോളൂ, പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ നോക്കണം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇന്നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: ചെന്തമിഴിന്റെ ഇണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേൾക്കുവാൻ പോകുന്ന പാട്ടുകളൊക്കെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ജെറി അമൽദേവാണ്. ഒരു കാലത്ത് റേഡിയോയില് ആളുകള് ചെവിയോർത്തിരിക്കും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട്. ഒരു തലമുറ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന സമയം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു സന്തോഷമായിരുന്നു മനുഷ്യർക്ക് എന്നുള്ളതാണ് ജെറി അമൽദേവ്. ജെറി അമൽദേവ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പാട്ട്, എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഒരുപോലെ എത്തിയിട്ടുള്ള പാട്ട് അതേ ഗാനം തന്നെയാണ്, നീയോരം നിലാവലയോ മുകിൽ മാലകളോ നിഴലോ എന്ന പാട്ട്, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ഗാനം. കൊടൈക്കനാലിലെ ഒരു ബംഗ്ലാവും മഞ്ഞു പുതഞ്ഞ തണുപ്പ് അന്തരീക്ഷത്തിൽ കൂറ്റൻ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് കൈത്തോളം മുടിയും അറ്റം താഴ്ന്നു കിടക്കുന്ന മീശയുമായി കഴുത്തിൽ വെളുത്ത ഷാൾ ചുറ്റിയ ഒരു നായകൻ പുറത്തിറങ്ങുന്നു. പശ്ചാത്തലത്തിൽ നമ്മൾ കേൾക്കുന്ന നേർത്ത സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് ജെറി അമൽദേവാണ്. 1980 പുറത്തിറങ്ങിയ ഫാസിലിന്റെ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വിജു തിരുമല എഴുതിയ വരികളാണ് മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ എന്ന പാട്ട്. ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ദാസീതൻ.

മലയാള സിനിമാ സംഗീതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ജെറി അമൃതീവ് എന്ന സംഗീത സംവിധായകൻ തന്ന ഈണങ്ങളുടെ വസന്തം, അതിനെ പുതുമ ഒട്ടും ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. പഴയ പാട്ടാണെങ്കിലും ഇപ്പൊ നമ്മൾ കേട്ടു കഴിഞ്ഞ പാട്ട് 1980 പാട്ടാണ്. പക്ഷെ ഇന്നും അത് കേൾക്കുമ്പോൾ അതിനൊരു പുതുമ, ഒരു ആദ്യം കേൾക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. 1980 സംഗീത സംവിധാനത്തിലുള്ള സംസ്ഥാന അവാർഡും ആ ഗാനങ്ങളെ തേടി എത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദാസേട്ടനും വാണിയമ്മയും ചേർന്ന് പാടിയ മഞ്ചാടി

കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയിലുണരുന്ന ഗാനങ്ങളിലൂടെ. അടുത്ത ഗാനം 1983 പുറത്തിറങ്ങിയ എന്റെ മാമാട്ടിക്കുട്ടി എന്നിരിക്കുന്ന സിനിമയിലെ പാട്ടാണ്. ഫാസിലിന്റെ സംവിധാനത്തിൽ ബിച്ചു തിരുമല വരികളെഴുതി, ജെറി അമൽദേവ് സംഗീത സംവിധാനം നിർവഹിച്ച് ചിത്രചേച്ചി പാടിയ ഗാനം കേൾക്കാം.

അതുപോലെ ഓരോ കാലത്തും ആ പാട്ട് കേൾക്കുമ്പോ പഴയൊരു ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്, ആസ്വദിക്കുന്നത് എന്നൊരു ഫീല് നമുക്ക് തരാത്ത ആ പുതുമ എന്നും നിലനിർത്തുന്ന പാട്ടുകളാണ് ജെറി അമൽദേവ് നമുക്ക് തന്ന പാട്ടുകളെല്ലാം. നോക്കത്താ ദൂരത്ത് കണ്ണുമെട്ടെന്ന ചിത്രത്തിലെ ചിത്രചേച്ചി പാടിയ ആ ഗാനമാണ്.

0: സന്തമസിലവർക്ക് സമാധാനം എന്ന ചിത്രം ഇറങ്ങുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് മുല്ലുമേയാണ്. മുല്ലുമേയ മാഷിന്റെ വരികൾക്ക് ജെറി അമൽദേവ് സംഗീതം പകർന്നു. ദാസേട്ടൻ പാടിയ പവിഴ മല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്ന ഗാനമാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.
1: പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി

അങ്ങേത്തന്റെ എന്ന ചിത്രത്തിനു വേണ്ടി ജെറി അമൽദേവ് ഒരുക്കിയ ഗാനങ്ങളിലൊക്കെ ക്ലാസിക്കൽ ടച്ച് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൈതപ്രം വരികളെഴുതിയ ദേവദുന്ദുബി സാന്ദ്രലയം എന്ന പാട്ടിൽ

പുഷ്പത്തിൽ ജെറിയമ്മയിച്ച ആ കുറ്റവും മനോഹരമായ പാട്ടുകൾ നമുക്ക് തന്ന സിനിമയാണ് നമ്പർ വൺ ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിലേത്. 95 സത്യനന്ദിക്കാടാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്കയും പ്രിയാ രാമനും എത്തിയ ചിത്രം. ആ സിനിമയ്ക്ക് വേണ്ടി ദാസേതൻ, ജാനകിയമ്മ എന്നിവർ പാടിയ ജെറി അമൽദേവിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേലെ മേലെയും മാനം എന്ന ഗാനമാണ് ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നമ്പർ വൺ സ്നേഹ

തീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രവും ആ ചിത്രത്തിന്റെ കഥയും ആ കഥയോടൊപ്പം ഒഴുകി ചേർന്ന് നിൽക്കുന്ന പാട്ടുമാണ്. ആ ചിത്രത്തില് പലയിടങ്ങളിലും ജെറി അമൽദേവിന്റെ ഈ പാട്ടിന്റെ ചെറിയ ബിറ്റ്സ് നമുക്ക് കേൾക്കാനായിട്ട് വരും ഗാനങ്ങളിൽ. നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രവും ആ ചിത്രത്തിന്റെ കഥയും ആ കഥയോടൊപ്പം ഒഴുകി ചേർന്ന് നിൽക്കുന്ന പാട്ടുമാണ്. ആ ചിത്രത്തില് പലയിടങ്ങളിലും ജെറി അമൽദേവിന്റെ ഈ പാട്ടിന്റെ ചെറിയ ബിറ്റ്സ് നമുക്ക് കേൾക്കാനായിട്ട്

വർഷം കൊണ്ടുപോയത്. ഒരുപാട് നമുക്ക് കിട്ടി നിത്യഹരിതങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് തന്ന പ്രിയപ്പെട്ട ജെറി അമൽദേവിന്റെ പാട്ടുകൾ നമ്മൾ ഇങ്ങനെ കേട്ട് വന്നു. ഇന്നത്തെ ഓർമ്മയിൽ വരും ഗാനങ്ങള് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ജെറി അമൽദേവി നമുക്ക് തന്ന മറ്റൊരു നല്ല ഗാനത്തിന് കൂടെ കാതുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളും അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട്.

0: നടത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: വീട്ടു ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയകുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഇതാ അഹല്യ ഒരുക്കുന്ന SLC ആവും അതിലധികവും വാങ്ങിയ പ്രതിഭകളെ മൂന്ന് വിജയവുമായി തങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവം ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഘോഷിക്കും. കൂടുതൽ

0: സംശയങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496033. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകയും

0: താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: 95.4 Ne diyorsun lan? Keyifli keyifli turu program.
1: അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പിഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.